റേഡിയോ സുനോ 91.7 FM. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ.

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനു. കൂടെയെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ കേട്ടോ. ഈ ഐശ്വര്യം സന്തോഷം എന്നൊക്കെ പറയണത് എങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ സന്തോഷം, നമ്മുടെ ഐശ്വര്യം, ഇതൊക്കെ എന്താണ്? ഓരോരുത്തർക്കും ചിലപ്പോൾ ഓരോന്നായിരിക്കും. എന്താണ് ജീവിതത്തിൽ നിന്റെ സന്തോഷം എന്ന് ചോദിച്ചാൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സൗഹൃദമാണ് എൻ്റെ സന്തോഷം എന്ന്. മറ്റൊരാൾ പറഞ്ഞു, എൻ്റെ ഫാമിലിയാണ് എൻ്റെ സന്തോഷം എന്ന്. ചിലർ പറയും, എൻ്റെ പ്രൊഫൈലാണ് എൻ്റെ സന്തോഷം എന്ന്, എൻ്റെ ജോലിയാണ്. അങ്ങനെ പല പല കാര്യങ്ങളും പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുന്ന, നമുക്ക് അയ്യോ എങ്ങനെ ഇ എം ഐ അടയ്ക്കും, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ കടം തീർക്കും എന്നുള്ള ടെൻഷനൊന്നും ഇല്ലല്ലോ. സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. അതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പണ്ടുള്ളവരൊക്കെ പറയും, ഈ പൈസയല്ല മനസമാധാനമാണ് വലുതെന്ന്. പക്ഷെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് മനസമാധാനം ഉണ്ടാവുള്ളൂ, അത് വേറൊരു കാര്യം. പക്ഷേ ഇതിലെല്ലാം വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷം എന്ന് ഞാൻ പറയും. എന്താണെന്ന് പറയാം, കേൾക്കൂ റേഡിയോ സുനോ.

എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യം എന്ന് പറയുന്നത്? കേൾക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ സന്തോഷം തരാറുണ്ട്. ഒരു കൊച്ചുകുട്ടി നമ്മളെ നോക്കി ചിരിച്ചാൽ പോലും നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും. ഒരു ചോക്ലേറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് സന്തോഷം തോന്നും. എന്താണെന്നറിയില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ബാക്കി എല്ലാം ഉണ്ടായിട്ട് നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സന്തോഷിക്കണം എന്നുണ്ട്, പക്ഷെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അങ്ങനെ ആയിപ്പോയി. അപ്പൊ പിന്നെ സന്തോഷം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഫുൾ ടൈം ഹോസ്പിറ്റലിലായിരിക്കില്ലേ? അതുകൊണ്ട് സന്തോഷം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ആരോഗ്യം. അപ്പൊ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 3 നേരം ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന്റെ ശീലമൊന്നും അല്ല. പകരം നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന്റെ ശീലം. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം എത്ര സമയം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തിനെല്ലാം വേണ്ടി സമയം കളയുന്നു, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഒരു ദിവസം എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ എത്രത്തോളം ഹെൽത്തി ആണ് എന്ന്. എനിവേ, കേൾക്കൂ ഇത് റേഡിയോ സുനോ.

നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സന്തോഷം. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം ഒരു ദിവസം മാറ്റിവെക്കുന്നു. റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. എല്ലാത്തിനും സമയമുണ്ടാകും. അല്ലെങ്കിൽ തന്നെ പലരും പറയും, അയ്യോ എനിക്കൊന്നിനും സമയമില്ല, എനിക്കൊന്നിനും സമയമില്ല, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ പോകും. രാവിലെ വർക്കൗട്ട് ചെയ്തുകൂടെയും ചോദിച്ചപ്പോൾ എനിക്ക് സമയമില്ല, പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. ഈ വർക്കൗട്ട് ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അല്ലെങ്കിൽ ആരോഗ്യം സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ സമയമില്ല എന്ന് പറയും. പക്ഷേ ഒരു 50% ആൾക്കാർ മറ്റൊന്നിന് സമയം കണ്ടെത്തുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വർക്കൗട്ട് ചെയ്യാനും നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം ഇപ്പൊ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കണം. നമ്മൾ എന്ത് കഴിക്കുമ്പോഴും ഇത് നമ്മൾക്ക് ഹെൽത്തി ആണോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഹെൽത്ത് നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും വന്നിട്ട് അത് ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മുടെ ശരീരം ഓരോ സൂചനകൾ നമുക്ക് തരും, ദേ ഇന്നതാണ്. അപ്പൊ നമ്മൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആകും. അത് നമ്മളെ ഒരു ഹിന്റ് തരുന്നതാണ് ശരീരം. അതുപോലെ ഓരോ സമയത്തും ഓരോ ഹിന്റ് തരാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിലാണ് നമുക്ക് പണി കിട്ടുന്നത്. അതുകൊണ്ട് എങ്ങനെ വന്നാലും ആരോഗ്യത്തിനായിട്ട്, ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഇന്ന് മുതലെങ്കിലും സമയം കണ്ടെത്തിയേ പറ്റൂ. ഇത് റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടെ ഞാൻ ചച്ചു. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ആണെങ്കിൽ, ആരോഗ്യമാണെന്ന് അല്ലെങ്കിൽ ആരോഗ്യവാന്മാരാണെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ നമുക്കുള്ളിൽ നിന്നൊരു കോൺഫിഡൻസ് വരാറുണ്ട്, വരും. ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി, അവർക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ എൻ പിള്ളയുടെ ആത്മകഥ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഗോഡ് ഫാദറിലെ അഞ്ഞൂറൻ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഞാൻ എന്നാണ് പേര്. അതി രസകരമായിട്ടുള്ള ഒരു ബുക്കാണത്. അപ്പം അതിനകത്ത് അദ്ദേഹം കുറച്ച് ധൈര്യവാനായിരുന്നു കേട്ടോ. അപ്പം അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആപത്തിന്റെ സ്വഭാവം അനുസരിച്ച് എന്തും ചെയ്യാനുള്ള സന്നദ്ധതയാണ് വിജയത്തിന്റെ രഹസ്യം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പാനിക്കായിട്ട് നിൽക്കാൻ പാടില്ല, പകരം ആ സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ എന്തും ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ ഒരു സന്നദ്ധത, അതാണ് നമ്മുടെ വിജയം. അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടായിരിക്കണം. ആരോഗ്യം ഇല്ലാതെ അയ്യോ വയ്യേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് അതിനോട് റെസിസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം മാക്സിമം ഹെൽത്തി ആയിട്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, വിജയവും ഉണ്ടാവും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: സ്വപ്ന സഞ്ചാരി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. മോർണിംഗ് സവാരിയിലേക്ക് ജൂലൈ 8 തീയതിയാണ്, ബുധനാഴ്ച ദിവസമായിട്ടുണ്ട്. സ്വപ്ന സഞ്ചാരിയിലെ പാട്ട് കേട്ട പോലെ തന്നെ സ്വപ്ന സുന്ദരമായ അതിഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് ഇന്നലെ നമ്മൾ കണ്ടത്.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: ഫുട്ബോൾ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉയർത്തെഴുന്നേപ്പുകളിൽ ഒന്നാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. അവസാന 11 മിനിറ്റിൽ ലോക ചാമ്പ്യന്മാർ തങ്ങളുടെ യഥാർത്ഥ കരുത്ത് പുറത്തെടുത്തു. അങ്ങനെ അതിഗംഭീരമായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രതിസന്ധികളിൽ തളരാതെ പൊരുതുക എന്ന് പറയുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലൂടെ, അസാമാന്യമായിട്ടുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തിലൂടെ വിജയത്തിലേക്ക് എത്തുക, ലോകകപ്പിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിൽ നിന്നും വീണ്ടും ജീവൻ വീണ്ടെടുത്ത് തിരിച്ചു വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്നലത്തെ മത്സരത്തോടുകൂടി തന്നെ ലോക ചാമ്പ്യന്മാർ ക്വാർട്ടർ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ആ ഒരു ചിത്രം കൂടി കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചർച്ചകൾ ഏറ്റവും അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരത്തിൻ്റെ അവസാന സ്റ്റേജുകളിലേക്കുള്ള യാത്രയ്ക്ക് പതുക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്വാർട്ടർ ഫൈനൽസിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ, സ്പെയിൻ വേഴ്സസ് ബെൽജിയം, നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട്, അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ്, ഈ മത്സരങ്ങളായിരിക്കും ഇനി വരും നാളുകളിൽ, വരും ദിവസങ്ങളിൽ നമ്മളെ കാണാനും കേൾക്കാനും അല്ലെങ്കിൽ നമ്മളെ സംസാരിക്കാനുമായിട്ടൊക്കെ തന്നെ പോകുന്നത്. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽസിന് വേണ്ടിയിട്ടാണ് ഇനി ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നലത്തെ അർജന്റീനയുടെ ഒരു വിജയത്തിൽ നിന്നും ലൈഫിലേക്ക് നമുക്ക് കുറേ പാഠങ്ങൾ എടുക്കാം കേട്ടോ. അവസാന നിമിഷം വരെ പൊരുതുക, അല്ലെങ്കിൽ പോരാടുക, നിശ്ചയദാർഢ്യം കൈവിടാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു നല്ല ചിന്ത നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകളും എല്ലാം തന്നെ പോരട്ടെ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മോർണിംഗ് വിശേഷങ്ങൾ, നിങ്ങളുടെ സ്പെഷ്യൽ വിഷസ് എല്ലാം അയച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവുകയാണ്. അതിനുശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ.

0: Joy Alukas brings you the joy of summer.
1: This is
2: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: കാതോട് കാതോരം എന്ന സിനിമയിലെ ആ ഒരു പാട്ട് ഇങ്ങനെ കേട്ട് കഴിഞ്ഞ സമയമാണ്. ഭയങ്കര മനോഹരമായിട്ട് അങ്ങനെ ആസ്വദിച്ചു പോകാം, നമ്മൾ വരികളൊക്കെ കൂടെ പാടുന്ന ഒരു നല്ല പാട്ടല്ലേ. സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ കൂടി വന്നു നിൽക്കുന്നുണ്ട്. മീരാൻ ഖാന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നിഷാന്ത് ഗുഡ് മോർണിംഗ്, ഗ്രേറ്റ് ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. പ്രഭുവും ആടംബിക്കാട്ടലിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പ്രവചനം ഒന്ന് കുറഞ്ഞു, ഒന്നുകൂടി അടുത്തത് ശരിയാവും, കളി ടെൻഷൻ ആക്കി കളഞ്ഞു മെസ്സിയാൻ ടീം എന്ന് പറഞ്ഞിട്ട് അയ്യോടാ. പ്രഭു മാടമ്പിക്കാട്ടിലാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ് പ്രഭുജി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് റിയാസ്. ഉമേഷ് ഗുഡ് മോർണിംഗ് ടു ഓൾ, കൺഗ്രാറ്റ്സ് ടു അർജന്റീന ടീം, വിഷസ് ടു ഓൾ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഉമേഷിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കലിന്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. വിജീഷ് ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് വിജീഷിനും സ്പെഷ്യലി പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ അൻസൽ ഹബീബാണ്. ഗുഡ് മോർണിംഗ് അൻസൽ. മുരളിയുടെ മെസ്സേജ് ഉണ്ട്. മറ്റൊരു വഴിയും ഇല്ലാതെ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ലൈഫ് റിലേറ്റഡ് ആയിട്ടൊരു കോട്ടയ്ക്ക് അയച്ചിട്ടുണ്ട്. അബിൻ തോമസിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇനി സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. വർഗീസ് തോമസ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടാണ് വർഗീസ് തോമസിന്റെ ആ ഒരു മെസ്സേജ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള മറ്റൊരു മത്സരത്തിൽ, ആവേശകരമായിട്ടുള്ള പ്രീ ക്വാർട്ടർ പോരാട്ടത്തിനൊടുവിൽ, നിശ്ചിത സമയത്തും അധിക സമയത്തും ഒക്കെ ഗോൾ ഒഴിഞ്ഞു നിന്ന ആവേശകരമായിട്ടുള്ള ഒരു പ്രീ ക്വാർട്ടർ പോരാട്ടത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയ വീഴ്ത്തി സ്വിറ്റ്സർലൻഡ് ലോകകപ്പിന്റെ ക്വാർട്ടറിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 4-3 എന്ന് പറയുന്ന സ്കോറിനായിരുന്നു സിസ്പടയുടെ ആ ഒരു വിജയം സംഭവിച്ചത്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് സ്വിറ്റ്സർലൻഡ് ആ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയത് എന്നറിയാമോ? എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു എത്ര വർഷങ്ങൾക്ക്, എത്ര വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് സ്വിറ്റ്സർലൻഡ് ഒരു ക്വാർട്ടറിലേക്ക് ലോകകപ്പിനെ കടന്നിരിക്കുന്നത്? അതെവിടെയെങ്കിലും വായിച്ചു കേട്ടറിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ കാണുന്നത് എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക്. ഇനി ഇപ്പോൾ ഇവരുടെ അടുത്ത മാച്ച് എന്ന് പറയുന്നത്, സ്വിറ്റ്സർലൻഡിൻ്റെ അടുത്ത മത്സരം എന്ന് പറയുന്നത്, ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിൻ്റെ അടുത്ത എതിരാളികൾ എന്ന് പറയുന്ന ആ ഒരു മത്സരമായിരിക്കും നമ്മൾ ഞായറാഴ്ച കാണാനായിട്ട് പോകുന്നത്. കൻസാസ് സിറ്റിയിലുള്ള ആരോഹെഡ് സ്റ്റേഡിയത്തിലായിരിക്കും ഈ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സ്വിറ്റ്സർലൻഡ് വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ വർഷങ്ങളുടെ ഒരു അവരുടെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് അവർ ഈ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ എത്ര വർഷത്തിന് കാത്തിരിപ്പിന് ശേഷമാണ് സ്വിറ്റ്സർലൻഡ് ഈ ഒരു ക്വാർട്ടർ ഫേസ് കണ്ടിട്ടുള്ളത്? എവിടെയെങ്കിലും വായിച്ച് കേട്ടിട്ടുള്ള അറിവുകളുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000 എന്ന നമ്പറിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. തിലക്കം സിനിമയിലെ ജയചന്ദ്രൻ, അദ്ദേഹം പാടിയ സർ, ജയചന്ദ്രൻ സർ പാടിയ ഒരു നല്ല പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. മോർണിംഗ് സവാരിയിൽ ജനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒരു ചെറിയ ചോദ്യമാണ് ചോദിച്ചത്, സ്വിറ്റ്സർലൻഡ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ക്വാർട്ടറിലേക്ക് എത്തുന്നത് എന്നറിയാമോ? ഈ ഒരു ചെറിയ ചോദ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Let's play football.
2: Football Mania.
3: ഗോൾ അടിച്ചതിനു ശേഷം പാഞ്ഞോടി വായുവിൽ ഉയർന്നു ചാടി ഇരുവശങ്ങളിലേക്കും കൈകൾ വീശിയുള്ള ആ വിഖ്യാതമായ സെലിബ്രേഷൻ ഒരു തലമുറയുടെ തന്നെ ആവേശമായിരുന്നു. 2026 ലോകകപ്പിലെ പോർച്ചുഗൽ സ്പെയിൻ മത്സരത്തെ ഫുട്ബോൾ ലോകം എക്കാലവും ഓർമ്മിക്കുക ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വിടവാങ്ങലിന്റെ പേരിൽ തന്നെയായിരിക്കും. 2006 ജർമ്മനിയിൽ തുടങ്ങി, തുടർന്ന് 2010, 2014, 2018, 2022, ഒടുവിൽ 2026 വരെ നീണ്ട 6 ലോകകപ്പുകളിൽ പോർച്ചുഗൽ ടീമിന്റെ നട്ടലായിരുന്നു ഈ 7-ാം നമ്പറുകാരൻ. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ ഫുട്ബോൾ കരിയറിൽ ഒട്ടേറെ റെക്കോർഡുകളാണ് സ്വന്തമാക്കിയത്. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ ഫുട്ബോൾ താരമാണ് റൊണാൾഡോ. കളിക്കളത്തിൽ CR7 അവശേഷിപ്പിച്ചു പോകുന്ന പോരാട്ട വീര്യവും റെക്കോർഡുകളും വരും തലമുറയ്ക്ക് എക്കാലവും ആവേശമായിരിക്കും. ആ 7-ാം നമ്പർ ജേഴ്സിയുടെ യുഗത്തിന് ലോക കിരീട നേട്ടമില്ലെങ്കിലും ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും നേടിയാണ് അയാൾ മടങ്ങുന്നത്.
1: Let's play football.
2: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: Malabar Golden Diamonds. Morning Safari.
3: Brought to you by. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're home.
10: Water bill. Stay hydrated and stay tuned.
11: ഓർമ്മിപ്പിക്കുന്നു Radio Suno.
2: Brought to you by.
12: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
13: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
14: പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തും. വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഇടയ്ക്കിടെ ഈ ചൂട് സമയത്ത് നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 39 മിനിറ്റാണ്. മോർണിംഗ് സവാരി കേട്ട് പോകുന്ന ടൈമിൽ ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചു, എത്ര വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ കാണുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചന്ദ്രുസിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് ആൾ അയച്ചു തന്നു. സുസാന അയച്ചു വന്നിട്ടുണ്ടായിരുന്നു, ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഇത്ര വർഷത്തിന് ശേഷമാണെന്ന് പറഞ്ഞു, കറക്റ്റായിട്ട് അയച്ചു വന്നിട്ടുണ്ട്. അൽമുഫ്ത എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഷബീർ ടി കെയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അവസാന നിമിഷങ്ങളിലെ അർജന്റീനയുടെ ആ ഒരു മാച്ചിലെ കളിയും നിശ്ചയദാർഢ്യവും ഒക്കെ അവിശ്വസനീയം തന്നെയാണ്, കളിച്ച് തന്നെയാണ് അവർ വിജയിച്ചു കയറിയത് എന്നതിൽ തർക്കമില്ല എന്ന് പറഞ്ഞിട്ട് ഷബീർ ടി കെയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നീതി മോഹന്റെ മെസ്സേജും എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പല അഭിപ്രായങ്ങൾ റിലേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലാണെങ്കിലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു അഭിപ്രായങ്ങൾ ഒക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തായാലും നമ്മുടെ അടുത്ത ക്വാർട്ടർ ചിത്രം ഗംഭീരമായിട്ട് നമ്മുടെ കൺമുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങൾ നമ്മൾ ആ ഒരു വിശേഷങ്ങളിലേക്ക് കടക്കുന്ന ഒരു ഒരു ഒരു സമയങ്ങൾ കൂടിയാണ്. പ്രകാശ് സണ്ണിയുടെ മെസ്സേജ് ഉണ്ട്, കറക്റ്റാണ് കേട്ടോ. 72 വർഷങ്ങൾക്ക് ശേഷം തന്നെയാണ് നമ്മുടെ സ്വിറ്റ്സർലൻഡ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, വേൾഡ് കപ്പിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് വരുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ ആ ഒരു ടീം ഇത്രയും വർഷത്തെ കാത്തിരിപ്പ്, 72 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാത്തിരിപ്പ് വർഷങ്ങളല്ല അല്ലേ. അത്രയും വർഷത്തിന് ശേഷമാണ് കൊളംബിയനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ക്വാർട്ടറിലേക്ക് സ്വിറ്റ്സർലൻഡ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ക്വാർട്ടർ ചിത്രം ഓൾമോസ്റ്റ് തെളിഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ടീമുകളാണ് മത്സരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് വരുന്ന വഴിയാണ്. അക്കൂട്ടത്തിൽ എനിക്ക് ചില ചെറിയ ചോദ്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് നിങ്ങളുടെ DO1s ആർക്കെങ്കിലും ഒരു നല്ല വിഷസ് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിഷസൊക്കെ നിങ്ങൾക്ക് അയച്ചിടാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വിഷസും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ. ജസ്റ്റേജിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. ജസ്റ്റേജിയും ഫാമിലിക്കും സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടുകൂടി കേൾക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ചെന്നൈ ബീറ്റ്സിൽ കേൾക്കാൻ പോകുന്നത് ജീൻസ് മൂവിയിലെ പാട്ട്.
15: Hit of the hour.
16: In the art of Podumar Kulanda.

0: ഹായ്, ഞാൻ റൂമ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: യു ആർ ലിസണിംഗ് ടു
2: മോർണിംഗ് സവാരി.
1: മോർണിംഗ് സവാരി
2: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by
2: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Water bill. Stay hydrated and stay tuned.
7: ഓർമ്മിപ്പിക്കുന്നു, റേഡിയോ സുനോ.
8: Brought to you by
9: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: രാവിലെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ്. ജൂലൈ 8-ാം തീയതിയാണ്. മൊത്തത്തിലൊരു 8 അല്ലേ. ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഡി കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ജിജോ വർഗീസിന്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ജോസ് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. സണിൽജിയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോർണിംഗ് വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു ചെറിയ ചോദ്യം എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. വേറെ ഒന്നും അല്ലാട്ടെ, വളരെ വളരെ സിമ്പിളായൊരു കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ഇഷ്ട ടീമിൻ്റെ മത്സരം കാണുന്ന സമയത്ത് ചിലപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എണീക്കില്ല. അതിപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും നമുക്ക് അങ്ങനെ കുറേ ശീലങ്ങളുണ്ടായിരിക്കും. നമ്മളുടേതായ കുറേ എന്താ പറയുക, നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഏറെക്കുറെ കണക്റ്റായി കാണും എന്ന് വിചാരിക്കുന്നു. ഞാനാണെങ്കിൽ പൊതുവേ എൻ്റെ ഒരു ഫേവററ്റ് ടീമിൻ്റെ മാച്ചാണ് എന്നുണ്ടെങ്കിൽ ഞാൻ കാണില്ല, ഞാൻ കണ്ടാൽ തോറ്റു പോകുന്നൊരു ഒരു എന്തോ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ക്രിക്കറ്റിൽ സ്പെഷ്യലി അത് സംഭവിക്കട്ടോ. ക്രിക്കറ്റിൽ IPL മാച്ചസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഫേവററ്റ് ടീമാണ് അന്ന് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം കാണാതിരിക്കാൻ നോക്കും. ഞാൻ കണ്ടു കഴിഞ്ഞാൽ തോറ്റു പോകുന്ന എന്തോ ഒരു ചിന്ത എനിക്കുണ്ട്. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ പലപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ട ടീം കളത്തിലിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇതുപോലെ രസകരമായിട്ടുള്ള സംഗതികൾ നമ്മളുടെ ചില ചിന്തകളാണ്. അത് യാഥാർത്ഥ്യമാകണം എന്നൊന്നുമില്ല. നമ്മൾ വെറുതെ ചിന്തിച്ചാൽ പോയി, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് പോയി എങ്ങനെ ഔട്ടായി പോവോ എന്ന് പറയുന്ന പോലെ ക്രിക്കറ്റ് കാണുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കാറുണ്ട്. അവിടെ തന്നെ ഇരിക്കണം, നീ എണീറ്റപ്പോഴാണ് ഔട്ടായത്, അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറുകയേ ചെയ്യേണ്ട, അപ്പോസിഷൻ മാറരുത്, അവിടെ തന്നെ നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചില ചിന്തകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ചില സംഗതികൾ മാച്ച് കാണുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന രസമുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാലും മതി. വിളിക്കേണ്ട നമ്പർ 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി 5000-9917 എന്ന നമ്പറിലേക്ക്. ഞാൻ പറഞ്ഞ കാര്യം ഏറെക്കുറെ പിടികിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇഷ്ട ടീമിൻ്റെ ആ ഒരു മാച്ച് കാണുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ എണീറ്റ് പോകില്ല, അതേ പൊസിഷനിൽ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ കുറേ എന്താ പറയുക, നമ്മുടേതായ ചില ചിന്തകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ രസകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. 444-9917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇവിടേക്ക് അയച്ചാൽ മതി 5000-9917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഗ്യാങ്ങായിട്ടൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് അങ്ങനെയുള്ള ചില ചിന്ന ചിന്തകളൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനത്തെയുള്ള ചിന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിളിച്ചോളൂ 444-9917 എന്ന നമ്പറിലേക്ക്. ഇപ്പം നമ്മൾ കേട്ട് തുടങ്ങിയിരിക്കുന്ന പാട്ട് മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ ഒക്കെ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് ഇതാ എത്തുന്നു.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today. This is Morning Safari. Morning Safari. Morning Safari. Morning Safari. Malabar Golden Diamonds. Morning Safari.
1: Brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu, hypermarkets, supermarkets and department stores where the world.
4: And experience faster consultations. Download it today.
5: And Lulu, hypermarkets, supermarkets and department stores where the world.

പൂവെല്ലാം ഉൻവാസം എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 27 മിനിറ്റാണ്. ഗുഡ് മോർണിംഗ് അർജന്റീനയുടെ വിജയത്തിൽ വാമോസ് അർജന്റീന എന്ന് പറഞ്ഞിട്ട് സിജു റാഫേലിന്റെ സന്തോഷമുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, അങ്ങനെ എനിക്കും തോന്നാറുണ്ട്, ഞാൻ ഇഷ്ടമില്ലാത്ത ടീമിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഷാജു ശ്രീധരുടെ മോർണിംഗ് മെസ്സേജും ഇങ്ങനെ എത്തി നിൽക്കുന്ന സമയമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ചില അപ്ഡേറ്റുകളിലേക്ക് കൂടി നമ്മളൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ അധികൃതർ നമ്മളെ വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളിലേക്ക് കൂടി നമ്മളൊന്ന് പോവുകയാണ്. ഭിന്നശേഷിക്കാർക്കായിട്ട് നീക്കി വെച്ചിട്ടുള്ള

പാർക്കിംഗ് സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നമ്മുടെ അധികൃതർ നൽകുന്നുണ്ട്. അപ്പം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഉത്തരവാദിത്തമുള്ള പൗരന്മാരായിട്ട് നമ്മളെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് ഒരു പൗരന്റെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരുടെ ആ ഒരു അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അവർക്കായിട്ട് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള പാർക്കിംഗ് സ്ഥലങ്ങൾ മറ്റുള്ള ആളുകൾ അതിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ളൊരു നിയമ ലംഘനമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നൽകിയിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ആ ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പലയിടങ്ങളിലും സമ്മർ ക്യാമ്പിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ആസ്പെയർ സോണിലൊക്കെ ആണെങ്കിലും ആസ്പെയർ സമ്മർ ക്യാമ്പ് 2026 കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആകർഷകമായിട്ടുള്ള ഒരുപാട് ആവേശകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്പോർട്സ് റിലേറ്റഡ് താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ അതിനായിട്ടുള്ള ഒരുപാട് ഫിറ്റ്നസ് ചലഞ്ചുകൾ, ക്രിയേറ്റീവ് വർക്ക്ഷോപ്പുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വിവിധ തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു വേനലവധി കാലം എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഒരു കുട്ടിക്കാലത്തെ ഒരു വേനലവധി കാലത്തിലേക്ക് ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൺമുന്നിലേക്ക് എന്തൊക്കെയായിരിക്കും വരുന്നത്? ഒരു വേനലവധി എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൂട്ടുകാരുടെ കൂടെ പെട്ടെന്ന് എന്താ പറയുക, കളിക്കാനായിട്ട് പോകുന്നതും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ബഹളങ്ങളും ഒക്കെ ആയിരിക്കും മനസ്സിലേക്ക് വരിക. ചിലപ്പോൾ ചില ആളുകളുടെ മനസ്സിലേക്ക് ഒരു പാടവും വരമ്പും അല്ലെങ്കിൽ വലിയ ഗ്രൗണ്ടുകളും ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. നിങ്ങളുടെ ഒരു വേനൽക്കാലം അവധി എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ടോ? വേനലവധി എന്ന് പറയുന്ന സമയത്ത് ഉള്ള ആ ഒരു സന്തോഷങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ ഒരു സന്തോഷ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മെസ്സേജ് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിളിച്ചും സംസാരിക്കാം കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക്. പഴയൊരു വേനലവധിക്കാലം എങ്ങനെയായിരുന്നു? ഇപ്പം കണ്ണടച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് പഴയ ആ ഒരു കാലത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വേനലവധിക്കാലം എങ്ങനെയായിരുന്നു? മനസ്സിലേക്ക് ഇപ്പം എന്ത് മെമ്മറീസാണ് വരുന്നത്? ഞാൻ ഈ ക്യാമ്പുകളെക്കുറിച്ചൊക്കെ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ പഴയ അവധിക്കാല സമയങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത് കേട്ടോ. അപ്പോൾ വേനലവധി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂൾ ടൈമിലെ നിങ്ങളുടെ ഒരു വേനലവധി കാലത്തിൻ്റെ നല്ല മെമ്മറീസ് എന്തൊക്കെയാണ് ഇപ്പം മനസ്സിലേക്ക് വരുന്നത്? പെട്ടെന്നൊന്ന് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിച്ച് ആ ഒരു വിശേഷങ്ങൾ പങ്കുവയ്ക്കുക കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. അഞ്ജു ജോസഫ് പാടിയ ഒരു കവർ വേർഷനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കൈതപ്പൂവിൻ എന്നുള്ള പാട്ടിൻ്റെ ആ ഒരു അഞ്ജുവിൻ്റെ ആ ഒരു വേർഷനാണ് നമ്മളിപ്പോൾ ഇതാ കേട്ട് ആസ്വദിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റാണ്. ഞെന്നിസയാണ് നിങ്ങൾക്കൊപ്പം.

0: Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
5: In association with
6: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്.
7: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

ആര്യ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നമുക്ക് നേരെ ഒന്ന് നാട്ടിലേക്ക് കൂടി പോവാം കേട്ടോ. അങ്ങനെ ചോദിച്ചു പോയി നിൽക്കുന്ന സ്ഥലം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേൾക്കുന്നത്. ഇത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്തുള്ളൊരു ഒരു ഒരു ഗ്രാമപഞ്ചായത്താണ്. ഈ സ്ഥലത്തിൻ്റെ പേര് അലനല്ലൂർ എന്നാണ്. ഒരു വെറൈറ്റി പേരല്ലേ, പാട്ടിലൊക്കെ വരുന്ന വരികൾ പോലത്തെ ഒരു വേർഡായിട്ട് തോന്നുന്നുണ്ട്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ഒരു സ്ഥലപ്പേരാണ്. ഇനിയിപ്പോൾ ആ ഭാഗത്തുള്ള ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടോ, അലനല്ലൂർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ അറിയുന്ന ആളുകൾ ആരെങ്കിലും നമ്മളിപ്പോൾ കേട്ടുപോകുന്നുണ്ടോ? അലനല്ലൂർ, പിന്നെ കർക്കിടാം കുന്ന്, എടത്തനാട്ടുകര, ഈ ഒരു വില്ലേജുകളിലൊക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണത്രേ അലനല്ലൂർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേര് ഈ സ്ഥലത്തിന് വന്നത് എന്ന് നോക്കി പോകുന്ന സമയത്ത് അലക്ക് തല്ലിന് നല്ല പേര് കേട്ട ഊരാണത്രേ പിന്നീട് അലനല്ലൂരായിട്ട് മാറിയത്. എന്തൊരു രസമുള്ളൊരു ഒരു കുഞ്ഞു ചരിത്രമാണെങ്കിലും അതിൽ നിന്നൊരു ഒരു ഗംഭീര പേര് വന്നിട്ടുണ്ടല്ലേ. അലക്ക് തല്ലിന് പേര് കേട്ട നാടാണത്രേ പിന്നീട് അലനല്ലൂരായിട്ട് മാറ്റപ്പെട്ടത് എന്നുള്ളതാണ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ട്, അതിൻ്റെ മറ്റ് സ്റ്റോറീസൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം കേട്ടോ. ഈ അലനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, ഇല്ല എന്ന് പറയുന്ന ആ ഒരു വേർഡുണ്ടല്ലോ, ഇല്ലയില്ല ഈ അല്ല ഇല്ല ഇല്ല ആ ഇല്ല കൂട്ടിയിട്ടുള്ള വേറെ ഏതെങ്കിലും സ്ഥലപ്പേരുകൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് പോയാലോ ഇന്ന്. അങ്ങനെയുള്ള സ്ഥലപ്പേര് ഇല്ല ഇല്ല ഇല്ലയില് ഈ ഇല്ല പിന്നെ ഇല്ല എന്നുള്ള സംഭവം മാത്രം. ഓക്കെ, അപ്പോൾ ആ ഇല്ല എന്നുള്ളതിൽ ഇല്ല മാത്രം വെച്ചിട്ട് ഉള്ള സ്ഥലപ്പേരുകൾ നമുക്കൊന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലങ്ങൾ പറയാൻ പറ്റും, ഏതെങ്കിലും സ്ഥലങ്ങൾ മനസ്സിലേക്ക് എത്തുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. അതാ അലനല്ലൂരിനെ അറിയാം എന്ന് പറഞ്ഞിട്ട് പ്രഭുജി എത്തിയിട്ടുണ്ട്. പ്രഭുജി പാലക്കാടാണല്ലോ അല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാടുകാർക്ക് അറിയുന്ന ഒരു പ്രദേശം തന്നെയാണ് അലനല്ലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം. അപ്പോൾ അതിൽ നിന്നും ഇല്ല, അലനല്ലൂരിൽ ഇല്ല മാത്രം എടുക്കുകയാണെങ്കിൽ ആ ഇല്ല കൂട്ടിയിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയച്ചിടാം കേട്ടോ. 500 ഓക്കെ, ഇല്ലിക്കൽ കറക്റ്റാണ് ഇല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലം. കോട്ടയം ജില്ലയിലെ സ്ഥലമാണ് ഇല്ലിക്കൽ. വളരെ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആ സ്ഥലത്തേക്ക് പോകാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം. നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ കാണില്ല എന്ന് പറയുന്ന പോലെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലിക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രദേശമാണ്. അപ്പോൾ ആ ഒരു ഇല്ലിക്കൽ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇല്ല വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്ഥലപ്പേരുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട് എന്നുകൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. ലക്കിടിയിൽ ഇല്ല ഉണ്ടോ? ഇല്ല, ലാ മാത്രമേ ഉള്ളൂ. ലക്കിടി കുഴപ്പമില്ല, കണ്ടിസ്റ്റ് ചെയ്യണോ പ്രോബ്ലം. ഓക്കെ, റയാൻ്റെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. വയനാട് ലക്കിടി പാലക്കാടല്ലേ, വയനാടാണ്. ഓക്കെ, എനിക്ക് തെറ്റിപ്പോയോ? ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലം പാലക്കാടായിട്ടാണ് എൻ്റെ ഒരു മനസ്സിൽ കിടക്കുന്നത്. ഒന്ന് നോക്കിക്കോട്ടെ കേട്ടോ. ലക്കിടി എന്ന് പറയുന്നത് എനിക്ക് തെറ്റിപ്പോയതാണോ? ഇനിയിപ്പോൾ ലക്കിടി എന്ന് പറയുമ്പോൾ എപ്പോഴും വയനാട് ഡിസ്ട്രിക്റ്റ് ആണല്ലേ. ഓ ശരി ശരി, എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ പാലക്കാടെന്ന് കിടക്കുകയാണ്. ഓക്കെ, ലക്കിടി വയനാട് ബോർഡർ ഏരിയ വല്ല ആണോ, കറക്റ്റ് അറിയില്ല എനിക്ക്. ഓക്കെ, പേര് കേട്ടിട്ടുണ്ട് എന്നറിയാം. ലക്കിടി എന്ന് പറയുമ്പോൾ എപ്പോഴും ലോഹിതദാസ് അദ്ദേഹത്തിൻ്റെ ഒരു പേര് കൂടി അതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ്. ഓക്കെ, നീന പറയുന്നു മുല്ലശ്ശേരി. ഓക്കെ, തൃശ്ശൂരാണല്ലേ മുല്ലശ്ശേരി. ഓക്കെ, മുല്ലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ ഏതെങ്കിലും സ്ഥലപ്പേരുകൾ ഇല്ല കൂട്ടി, എനിക്ക് തോന്നുന്നു അധികം സ്ഥലങ്ങൾ ഭയങ്കരമായിട്ടോ. ആ വെറുതെ പറഞ്ഞ കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണ്, ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഹരിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വല്ലപ്പുഴ, ഓക്കെ ഓക്കെ, വല്ലപ്പുഴ അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇലവീഴ പൂഞ്ചിറ, അത് നമ്മുടെ ഹിയ നിലമേലാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ബിജു പറയുന്നത് ചേന്നമംഗല്ലൂർ, അങ്ങനൊരു സ്ഥലമുണ്ട്. മുല്ലശ്ശേരിയും പറയുന്നുണ്ട് ചേന്നമംഗല്ലൂർ എന്ന് പറയുന്ന സ്ഥലം പറയുന്നു. റിയാസ് ഉണ്ട്, വയനാട് മുണ്ടിൽ അക്കിടി. ഓക്കെ, അപ്പം എനിക്ക് തെറ്റിപ്പോയതാണ് റിയാസേ, ഞാൻ മനസ്സ് വിചാരിച്ച് തെറ്റിപ്പോയതാണ്. ഓക്കെ, പാലക്കാട് ജില്ലയിൽ ലക്കിടി ഉണ്ടോ? ഓക്കെ, അപ്പോൾ എനിക്ക് തെറ്റിട്ടില്ല, സോറി. പാലക്കാടും വയനാടും ഉണ്ട്, ഒറ്റപ്പാലം അടുത്ത്. ഓ ശരി ശരി, ഇലിയാസ് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് തെറ്റിയതല്ല, എൻ്റെ മനസ്സിൽ പാലക്കാട് ആ ലക്കിടി എന്നാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് കേട്ടോ. ഓക്കെ, ഒറ്റപ്പാലം അടുത്തുണ്ടല്ലേ. ഓക്കെ, ഇലിയാസ് ആണ് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അൻഫാലാണ്, കല്ലിങ്ങൽ എന്ന് പറയുന്ന സ്ഥലം. റയാൻ പറയുന്നത്
ലക്കിടി വയനാട് ചുരം കയറി കിട്ടുന്ന സ്ഥലമാണ് എന്ന് പറയുന്നു. മനു മണിരാജ് കൊല്ലപ്പള്ളി, ശരിയാ, കൊല്ലപ്പള്ളിയുണ്ട്. ഉമയനല്ലൂർ, അതായത് അതൊരു വെറൈറ്റി പേരാണ് അല്ലെ, കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. നൌഷാദ് കുട്ടിയാണെന്ന് പറയുന്നത്. ഉമയനല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. നെല്ലിയാമ്പതി, ശരിയാണ്, അതും നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം എന്താ പറയാ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണല്ലേ നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. നെല്ലിയാമ്പതി അയക്കുന്നത് നമ്മുടെ ഷെറിനാണ്. നെക്സ്റ്റ് കുഞ്ഞി ഭാവ, ലക്കിടി പാലക്കാടുമുണ്ട് എന്നുകൂടി പറയുന്നു. ജെറിൻ തിരുവല്ല, ശരിയാണല്ലോ, തിരുവല്ല എന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നില്ല പെട്ടെന്ന്. ഓക്കെ, നെക്സ്റ്റ് രാജേഷ് മട്ടക്കിൽ എന്നെ പറയുന്നത് ഇലഞ്ഞിക്കൽ നീരണം ഭാഗത്തുള്ള ഒരു ഒരു സ്ഥലമാണെന്ന് പറയുന്നു. ഇലഞ്ഞിക്കൽ എന്ന് പറയുന്ന സ്ഥലം നല്ല പേരല്ലേ, ഇലഞ്ഞിക്കൽ എന്ന് പറയുന്ന പേര്. പാലക്കാട് ഒറ്റപ്പാലത്തിൽ ഒരു ലക്കിടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിവേക് എത്തിയിട്ടുണ്ട്. അജീഷ് കോയൽ വയലിൽ പറയുന്നത് കൊല്ലമുണ്ടല്ലോ, ശരിയാണല്ലോ, ഇതെന്താ എൻ്റെ മനസ്സിലേക്ക് ഇതൊന്നും വരാതിരുന്നത്. ഓക്കെ, അപ്പോൾ അലനല്ലൂരിൽ നിന്നും നമ്മൾ പല ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് യെസ്, അതും അതേ ചുരം കയറിയാൽ ഒക്കെ ഓക്കെ ഓക്കെ, മെസ്സേജ് അയച്ചിരിക്കുന്ന റിയാസനെയാണ്. പൊന്നിൻ എസ്, പാലക്കാടുണ്ട് വയനാടുമുണ്ട്. യെസ്, അതേ ചുരം കയറിയാൽ കിട്ടും പ്ലേസ്. ഓക്കെ ഓക്കെ, ഞാനത് എനിക്കറിയില്ലായിരുന്നു റിയാസ്, ക്ഷമിക്ക്. ഓക്കെ, റയാൻ്റെ മെസ്സേജ്, ചങ്ങലമരം, ചുരം കയറി കിട്ടുന്ന സ്ഥലം ചങ്ങലമരം. ഓക്കെ, ഒല്ലൂറിന്, ഒല്ലൂർ ശരിയാണല്ലോ, തൃശ്ശൂരിൻ്റെ സ്വന്തം ഒല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. മുഹമ്മദ് നഹാസ് ആണ് ആ സ്ഥലത്തെ പറയുന്നത്. വയനാട് മുള്ളൻകൊല്ലി മനു മനുരാജ് പറയുന്നു. വലപ്പാട് അഷഫ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മൾ ഇന്ന് അലനെല്ലൂരിൽ നിന്നും പല പല നെല്ലൂരുകളിലേക്കും എന്താ പറയുക, പല സ്ഥലങ്ങളിലേക്കുമൊക്കെ പോയി എൻ്റെ മണ്ടത്തരങ്ങൾ എന്താ പറയുക, ലാസ്റ്റ് റിയാസിന് പറയേണ്ട വന്ന്, ഓഹ് എൻ്റെ പൊന്നെ നിസ്സേ ഇത് അങ്ങനെയല്ല എന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥ വന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ, പ്രഭു മാഡപികാതെ ലോഹിദാസൻ്റെ സ്ഥലം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ആ സ്ഥലത്തിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. കുമാരനല്ലൂർ, അതാണല്ലോ, ശരിയാണല്ലോ, എനിക്ക് നല്ലതായിട്ട് അറിയുന്ന സ്ഥലമാണത്. സുധീഷ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, കോട്ടയം ജില്ലയിലെ സ്ഥലമാണ് കുമാരനല്ലൂർ. ആ ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജഗൻ മോനിഷ അക്കൗണ്ടിൽ നിന്ന് പറയുന്നത് കൊല്ലം വല്ലാർപ്പാടം ചന്ദനനല്ലൂർ. ഓക്കെ, അങ്ങനൊരു സ്ഥലമുണ്ട്. നെല്ലിയാമ്പതി, അടിപൊളി അടിപൊളി, ഇത്രയും സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ്, എനിക്ക് ഒരു വിഷസ് ആണ്. ഗുഡ് മോർണിംഗ്, ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ സംസാരം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു വിഷ് വേണം, ഉറപ്പായിട്ടും വിഷ് പറയാമല്ലോ. എൻ്റെ നെയിം എഹിയ നിലമേൽ, ജനറൽ മാനേജർ ഓഫ് ഗ്രീൻ ക്വാളിറ്റി ISO സർട്ടിഫിക്കേഷൻ കമ്പനി. ഓക്കെ ഓക്കെ, ഞങ്ങളുടെ കമ്പനി സെയിൽസ് ടീം റഫ്നയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. റഫ്നയുടെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഓൾ മെമ്പേഴ്സ് വെയിറ്റിംഗ് ഫോർ യുവർ വിഷ്, സർപ്രൈസ് ആണ്. ഓ, കേൾക്കുന്നുണ്ടോ? ഇപ്പം ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റഫ്നയ്ക്ക് ഫുൾ ടീമിൻ്റെ വകയായിട്ട് വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

രഫ്ന, ഒരിക്കൽ കൂടി ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. തകർക്കുക, ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ അടിപൊളിയായിട്ട് ബർത്ത്ഡേ സൂപ്പറാക്കി മാറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു കേട്ടോ. ഇലിയാസ് പറയുന്നത്, കുമാരനല്ലൂർ പാലക്കാട് ജില്ല പടിഞ്ഞാറേ അറ്റത്തുള്ള ഗ്രാമമാണ്, ഇതെൻ്റെ നാടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുമരനല്ലൂരാണ് കേട്ടോ, കുമാരനല്ലൂർ കോട്ടയം ജില്ലയിലാണ്. കുമരനല്ലൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത് പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറേ അറ്റത്തുള്ളൊരു ഗ്രാമമാണ്, അതെൻ്റെ നാടാണ് എന്നുകൂടി ഇലിയാസ് പറയുന്നുണ്ട് കേട്ടോ. ഓ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ പേരുകൾക്ക്. കുമാരനല്ലൂരും കുമരനല്ലൂരും, മണ്ണാർക്കാടും അതുപോലെ മണർകാടുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങൾ അക്ഷരങ്ങളിലുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഡിഫറൻസ് ഉള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയട്ടെ. ഇപ്പം മണ്ണാർക്കാട് മണർകാട് പോലെ, കുമരനല്ലൂർ കുമാരനല്ലൂർ പോലെ ചെറിയ വ്യത്യാസങ്ങളുള്ള, ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉള്ള, എന്താ പറയുക, അക്ഷരങ്ങളിൽ വ്യത്യാസങ്ങളുള്ള അത്തരത്തിലുള്ള സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ശ്രീയ രാഹുൽ പറയുന്നത്, വൈറ്റില, കുമാരനല്ലൂർ, ഒല്ലൂർ. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് മെസ്സേജ് എത്തിയിരിക്കുന്നത് നമ്മുടെ ചന്ദ്രു സി ആണ്. ഉമ്മയനല്ലൂർ, ഓൾറെഡി ഉമ്മയനല്ലൂർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മയനല്ലൂർ മാത്രമല്ല കേട്ടോ, എത്ര എല്ലൂർ വേണം എന്നാണെന്ന് ഒന്ന് ചോദിക്കുന്നത്. പല്ലാവൂർ, ചേരാനല്ലൂർ, വല്ലാർപാടം, അങ്ങനെ കുറച്ച്, ഇല്ലിക്കൽ കല്ല്, ഓക്കെ, അങ്ങനെ കുറച്ചധികം ഇല്ലകൾ ചന്ദ്രു ഇവിടെ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. ഇല്ലിക്കൽ കൈ, അയ്യോ അങ്ങനെയല്ല നിസേ, ഓ ജസ്റ്റ് ഞാൻ ചുമ്മാ വെറുതെ തമാശയ്ക്ക് പറഞ്ഞ റിയാസേ, വെറുതെ ഒരു പേച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞെന്നുള്ളു. ഇല്ലിക്കൽ കല്ല് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് പോയി റിയാസ്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്ഥലപ്പേരുകളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇതുപോലെ ചെറിയ ചേഞ്ചസ് ഉള്ള സ്ഥലപ്പേരുകളുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊന്ന് മെൻഷൻ ചെയ്ത് നമുക്ക് ആ ഒരു കൗതുകം കൂടി മനസ്സിലാക്കാം കേട്ടോ. കൊല്ലംകോട് പാലക്കാട് ബ്യൂട്ടിഫുൾ വില്ലേജ്, തീർച്ചയായിട്ടും ജെർന മെസ്സേജ് അയക്കുന്നത്. പാലക്കാടിനൊരു പ്രത്യേക ബ്യൂട്ടി ആണല്ലോ, അത് പറയേണ്ട ആവശ്യമില്ല. പാലക്കാടെന്ന് പറയുമ്പോൾ തന്നെ ഒരു ബ്യൂട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. സതീഷ് ആർക്കി, നരിക്കുനി, തീക്കുനി, ഓ അങ്ങനെ രണ്ട് സ്ഥലങ്ങളുണ്ട് അല്ലേ, നരിക്കുനിയുമുണ്ട് തീക്കുനിയും ഉണ്ട്, ചെറിയ വ്യത്യാസമുള്ള രണ്ട് സ്ഥലങ്ങൾ. സതീഷ് ആർക്കിയാണ്, ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്, ഞാനത് കേൾക്കാം കേട്ടോ. നെക്സ്റ്റ് മുഹമ്മദ് നഹാസനെ പറയുന്നത്, നല്ലില കൊല്ലം ജില്ല, കൊള്ളാലോ, അടിപൊളി പേരല്ലേ നല്ലില, നല്ലൊരു പേര്, നല്ല എന്താ പറയുക, ഫ്രഷ് ആയിട്ടുള്ളൊരു പേര്. നല്ലില കൊല്ലം ജില്ലയിലാണ് ആ സ്ഥലമുള്ളത് എന്നുകൂടി നഹാസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കിരൺ ബാബു എത്തിയിട്ട്, കൊല്ലത്തൊരു സ്ഥലമുണ്ട് കേട്ടോ, അടിച്ചനല്ലൂർ, അങ്ങനെ സ്ഥലമുണ്ടല്ലേ, ഓക്കെ, ആദ്യമായിട്ട് കേൾക്കാണ് കേട്ടോ. അടിച്ചനല്ലൂർ എന്ന് പറയുന്നൊരു സ്ഥലം കൊല്ലത്തുണ്ട് എന്നാണ് നമ്മുടെ കിരൺ ബാബു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നാലും ഇല്ല കൂട്ടി ഇത്രമാത്രം ഉണ്ടാകും എന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച കുറച്ച് സ്ഥലങ്ങളിൽ ഇത് ഒതുങ്ങി നിൽക്കും എന്നാണ് വിചാരിച്ചത്. എന്തായാലും സ്ഥലങ്ങളുടെ ഒരുപാട് കൗതുകത്തിലൂടെ നമുക്കിങ്ങനെ അയ്യയ്യോ കുറച്ചധികം മെസ്സേജുകളുണ്ടല്ലേ. ഓക്കെ, നല്ലില കൊല്ലം ജില്ല പറഞ്ഞു, അതുപോലെ കൊല്ലം കിരൺ ബാബുവിൻ്റെ മെസ്സേജ് പറഞ്ഞു. ആലത്തൂരും ഉണ്ട്, ആലത്തിയൂരും ഉണ്ട്, ഓ അടിപൊളി. നമ്മുടെ സതീഷ് ഇതിൽ ഒരു എന്താ പറയുക, പി എ ഡോക്ടറേറ്റ് എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ആളിങ്ങനെ അതുപോലത്തെ സംഭവങ്ങൾ ഇത് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേ വരുന്നുണ്ട്. സതീഷ് ആർക്കെയാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആലത്തൂരും ആലത്തിയൂരും ഉണ്ട്, ചെറിയ വ്യത്യാസം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റിൻഷോ റിനീഷ് ആണ്. ചല്ലിവയൽ വടകരയ്ക്കടുത്തുള്ള സ്ഥലമാണ്. പിന്നെ പാലക്കാടാൻ പാലാക്കാട്, അങ്ങനൊരു സ്ഥലമുണ്ടോ, പാലക്കാടും പാലാക്കാട്, അത് കോട്ടയത്ത് അങ്ങനൊരു സ്ഥലമുണ്ടെന്നാണ് നമ്മുടെ റിൻഷോ റിനീഷ് പറയുന്നത് കേട്ടോ. പാലാക്കാട് എന്ന്, പാലക്കാടല്ല കേട്ടോ, പാലാക്കാട് എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്. പാലക്കാടല്ല, അതെ പാലാക്കാട്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനൊരു സ്ഥലമുണ്ടല്ലേ, ഓ അടിപൊളി അടിപൊളി. അതൊരു നല്ല പുതിയ അറിവായിരുന്നു കേട്ടോ, അറിയില്ലായിരുന്നു. ഷംസുദ്ദീൻ ചോദിക്കുന്നു, ചക്കരക്കല്ല് വിട്ടുപോയോ, ചക്കരക്കല്ല് ആരും പറഞ്ഞില്ലല്ലോ, ഷംസുദ്ദീൻ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ വടക്കാഞ്ചേരിയും ഉണ്ട്, വടക്കുംചേരിയും ഉണ്ട് കേട്ടോ. എനിക്കിന്ന് ഇതിലൊരു സ്ഥലം പാലക്കാട് ജില്ലയിലും ഒരു സ്ഥലം തൃശ്ശൂരിലുമാണ്, അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ശരിയാണെന്ന് വിചാരിക്കുന്നു. ഒരു വടക്കാഞ്ചേരിയും വടക്കുംചേരിയും ചെറിയ വ്യത്യാസമുള്ള രണ്ട് സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അക്ഷരങ്ങളിൽ ചെറിയ വ്യത്യാസമുള്ള സ്ഥലങ്ങൾ, വടക്കുംചേരിയും വടക്കാഞ്ചേരിയും മണ്ണാർക്കാടും മണർകാടും ഒക്കെ പോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങൾ മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജിൽ അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്ത ചേഞ്ച് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ബബ്സിയ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അത്ര ബോറിംഗ് ആയിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ചിന്തിക്കില്ല. ബബ്സിയ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മൾ നേരെ വരുന്നതായിരിക്കും. സ്ഥലപ്പേരുകൾ ഒത്തിരി കേട്ടു പോകുമ്പോൾ ചിലപ്പോൾ അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. ഞാൻ എന്തായാലും പാട്ടിലേക്ക് പോവാണ് കേട്ടോ.

0: 91.7 FM.
1: Kato's happiness frequency. Radio
2: Sunil. കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
6: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: Suno. Updates.
6: Suno Updates like is swagatham. Update ugalumai Nisa. ഭിന്നശേഷിക്കാർക്കായി നീക്കിവെച്ചിരിക്കുന്ന പാർക്കിംഗ് സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പുമായി അധികൃതർ. നിയമങ്ങൾ പാലിച്ച് ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി പെരുമാറണമെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. ആസ്പെയർ സോണിൽ ആസ്പെയർ സമ്മർ ക്യാമ്പ് 2026 തുടക്കമായി. ആവേശകരവും ആകർഷകവുമായ വേനൽക്കാല സീസണിലേക്കാണ് കുട്ടികളെ സ്വാഗതം ചെയ്തത്. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളാണ് ആസ്പെയർ ഡോമിലും ആസ്പെയർ ലേഡീസ് സ്പോർട്സ് ഹാളിലും നടക്കുന്ന സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത്. ഫിറ്റ്നസ് ചലഞ്ചുകൾ, ക്രിയേറ്റീവ് വർക്ക്ഷോപ്പുകൾ, ടീം രൂപവത്കരണ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ദൈനംദിന പരിപാടികളാണ് നടക്കുന്നത്. ഖത്തറിലെ 4 പൈതൃക കേന്ദ്രങ്ങൾക്ക് അന്താരാഷ്ട്ര കാർബൺ ന്യൂട്രാലിറ്റി സർട്ടിഫിക്കേഷൻ. ഖത്തർ നാഷണൽ മ്യൂസിയം, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്, ഫയർ സ്റ്റേഷൻ, അൽ സുബാറ ഫോർട്ട് എന്നീ കേന്ദ്രങ്ങൾക്കാണ് അംഗീകാരം. ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഈജിപ്തിനെ തകർത്ത് ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. 2-3 ഗോളുകൾക്കായിരുന്നു അർജന്റീനയുടെ വിജയം. പ്രീ ക്വാർട്ടറിലെ അവസാന മത്സരത്തിൽ കൊളംബിയയെ സ്വിറ്റ്സർലൻഡ് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയതോടുകൂടി 2026 ഫിഫ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം പൂർണ്ണമായി. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് മൊറോക്കോയുമായി ഏറ്റുമുട്ടും. 2-ം ക്വാർട്ടർ ഫൈനൽ ബെൽജിയവും സ്പെയിനും തമ്മിലായിരിക്കും. 3-ം ക്വാർട്ടർ ഫൈനലിൽ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 50 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 44 ഡിഗ്രി സെൽഷ്യസ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: ബിസിനസ് ഫ്രീക്വൻസി. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari. World-class shopping experience. Doha, Qatar.
8: And... ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
9: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
10: You're listening to
11: Radio Sunil 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

വേൾഡ് കപ്പിലെ പല മത്സരങ്ങളും കാണുന്ന സമയത്ത് നമ്മൾ വാവ് എന്നറിയാതെ പറഞ്ഞു പോകും. അതിഗംഭീരമായിട്ടുള്ള പോരാട്ടങ്ങളുടെ പോരാട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ചില സ്ഥലവിശേഷങ്ങൾ പറഞ്ഞു. ഒരുപാട് പേരുടെ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ ഒരു മെസ്സേജ് എത്തിയത് കൊണ്ട് ഞാൻ പതുക്കെ അത് കട്ട് ചെയ്തിട്ട് പിന്നെ നേരെ പാട്ടിലേക്ക് പോകും. സ്ഥലവിശേഷങ്ങൾ പറഞ്ഞു. ഒരുപാട് പേരുടെ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ ഒരു മെസ്സേജ് എത്തിയത് കൊണ്ട് ഞാൻ പതുക്കെ അത് കട്ട് ചെയ്തിട്ട് പിന്നെ നേരെ

ലിജിൻ ആൻഡ് ലക്ഷ്യം മെസ്സേജ് ചെയ്തിട്ടുണ്ട്, റിയാസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് അക്ഷരങ്ങളിലെ ചെറിയ വ്യത്യാസങ്ങളുള്ള സ്ഥലപ്പേരുകൾ, അതായത് മണ്ണാർക്കാട് മണർകാട്, വടക്കാഞ്ചേരി വടക്കുംചേരി, അങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്ന സമയത്ത് ജെറിൻ പറയുന്നത് അരിക്കുഴ, തൊടുപുഴ, ആരക്കുഴ, മൂവാറ്റുപുഴ, രണ്ട് സ്ഥലങ്ങളിലും ഒരു കൗതുകമുണ്ട്. മൂവാറ്റുപുഴയും തൊടുപുഴയും അടിപൊളി. അരിക്കുഴ, ആരക്കുഴ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങൾ. ശ്രാവൺ ശ്രീധർ പറയുന്നത് വേങ്ങര, മലപ്പുറം, വെങ്ങര, കണ്ണൂർ. ഓക്കെ, അങ്ങനെയുണ്ടല്ലേ, അടിപൊളി. ശ്രാവനാണ് ആ സ്ഥലത്തിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊല്ലം, കല്ലം, കല്ലായി, കൊല്ലായി, അങ്ങനെ കുറച്ചെല്ലാം ഉണ്ട്. ഇതെല്ലാം എനിക്കറിയാവുന്ന അടുത്ത സ്ഥലങ്ങളാണ് കൊല്ലം ജില്ലയിൽ എന്ന് പറഞ്ഞിട്ട് എഹിയ നിലമേലാണ് അത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹരിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എടപ്പോൾ പൊന്നാനി വഴി വലിയ പാലം, വലിയ പാലം, ചെറിയ പാലം, വലിയ പാലം, ചെറിയ പാലം എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഹരിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അത് ഹരിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ റിനേഷിൻ്റെ മെസ്സേജും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ സ്ഥലപ്പേരുകളിൽ ഇത്തരത്തിലുള്ള ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ചില ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അതിരപ്പള്ളി, ആതിരപ്പള്ളി, അത് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും ചില വ്യത്യാസങ്ങൾ ചിലപ്പം പത്രങ്ങളിൽ അതിരപ്പള്ളി എന്ന് ചിലയിടത്ത് എഴുതുന്ന കാണാറുണ്ട്, ചിലയിടത്ത് ആതിരപ്പള്ളി എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തായാലും ഈ ഒരു സ്ഥലവിശേഷങ്ങൾ പതുക്കെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ലോകവേദിയിലേക്ക്, ഫുട്ബോൾ വേദിയിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അതിന് മുമ്പ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഷാസിൽ കെ ആണ് പറയുന്നത്, ഷാസിൽ കെ സലാമാണ് മെസ്സേജ് അയക്കുന്നത്. ഏലൂരും ഉണ്ട്, ഏരൂരും ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ. ഏലൂരും ഏരൂരും ആള് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്, അടിപൊളി. അപ്പം എങ്ങനെ എന്തായാലും ആ ഒരു സ്ഥല വിശേഷങ്ങൾ, കൗതുകങ്ങൾ, ആതിരപ്പള്ളി കോട്ടയം, ആതിരപ്പള്ളി കോട്ടയം, അതിരപ്പള്ളി ചാലക്കുടി, ഓ അങ്ങനെയുള്ള വ്യത്യാസം അല്ലേ. ഓക്കെ, ഷാഫിയാണെന്ന് പറഞ്ഞത് കേട്ടോ. ആതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം കോട്ടയം ജില്ലയിലുണ്ട്. അതിരപ്പള്ളി നമ്മുടെ ചാലക്കുടിയിലെ ആ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എന്തായാലും ഈ ഒരു കൗതുകങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ നേരെ മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്കും ഒക്കെ തന്നെ നമുക്ക് എത്താനായിട്ടുണ്ട്. നമുക്ക് ഇന്നലത്തെ മാച്ചുകളുടെ കാര്യങ്ങളിലേക്കൊക്കെ വരാനായിട്ടുണ്ട്. അജിയുടെ മെസ്സേജ്, സുപ്രഭാതം നിസാന്ന് പറയുന്നു, തിരിച്ചും സുപ്രഭാതം. അഞ്ചേരി, കൂർക്കഞ്ചേരി, മഞ്ചേരി, അങ്ങനെയുള്ള സ്ഥലങ്ങളെ പറയുന്നു. ഷാഫി അരൂരും ഐരൂരും പറഞ്ഞിട്ടുണ്ട്. ഓ അടിപൊളി, അടിപൊളി, അടിപൊളി. അപ്പം എങ്ങനെ എന്തായാലും ഈ ഒരു വിശേഷങ്ങളിൽ നിന്നും ഞാൻ പതുക്കെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി, ഇനിയിപ്പോൾ എന്തായാലും വേൾഡ് കപ്പിലേക്ക് നോക്കുവാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ ചിത്രമൊക്കെ നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടറിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. സുനോ ബോളിവുഡ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
0: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വെള്ളം കുടിക്കാനുള്ള ആ ഒരു സ്പെഷ്യൽ ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. ഏതായാലും ഇന്നലത്തെ മത്സരത്തിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് എത്താനായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
5: Let's play football.
6: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco. The original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service. Salwa Road, Qatar.
7: In association with...
8: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
4: ഇന്നലത്തെ മാച്ചിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് ഹുബൈബ് ആണ്. ആള് സ്പോർട്സ് ജേർണലിസ്റ്റും മാധ്യമ പ്രവർത്തകനും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇന്നലെ നമുക്ക് മത്സരത്തിന്റെ ബാക്കി വിശേഷങ്ങളൊന്ന് ചോദിച്ചു പോകാം. ഗുഡ് മോർണിംഗ് ഹുബൈബ്.
9: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്സ.
4: വെരി ഗുഡ് മോർണിംഗ്. ഇന്നൊരു അർജന്റീന മോർണിംഗ് എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും. കാരണം അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരത്തിലൂടെ ക്വാർട്ടർ പോരാട്ടങ്ങളുടെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നലത്തെ മത്സരങ്ങളെ എങ്ങനെ കാണുന്നു?
9: ഇന്നലെ നമ്മളെ ലോകകപ്പിൽ കണ്ട ഏറ്റവും മികച്ച ഒരു ക്ലാസ് മത്സരങ്ങളിൽ ഒന്നായിട്ട് പറയാം. കാരണം ലോക ചാമ്പ്യന്മാരാണ് അർജന്റീന. ഇന്നലെ കഴിഞ്ഞ 2022 നമ്മൾ ഖത്തറിൽ കണ്ടതാണ്. ആ ഫോമോട് കൂടി തന്നെ അർജന്റീന ഈ തവണയും കളിക്കും. നമുക്കറിയാം അതിന്റെ ആദ്യ പകുതി പിന്നെ വളരെ കൃത്യമായി അർജന്റീനയുടെ പ്ലാനുകളൊന്നും ഗ്രൗണ്ടിൽ എഫക്ട് ചെയ്തിട്ടില്ല. അതായത് കൗണ്ടർ അറ്റാക്കിനെ നല്ലൊരു തിയറി ആക്കിട്ട് അവതരിപ്പിക്കുകയും വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്താണ് ഈജിപ്ത് അർജന്റീനയെ പിടിച്ചു കെട്ടിയത്. ലോക ചാമ്പ്യന്മാരായ ഒരു ടീമിനെതിരെ എങ്ങനെ കളിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈജിപ്ത് തെളിയിക്കുകയും ചെയ്തു. കാരണം ഈജിപ്ത് വളരെ പിന്നെ മെച്ചേർഡായ ഡിഫൻഡിങ് ടൂളും ഉപയോഗിച്ച് അതേസമയം കൗണ്ടർ അറ്റാക്കിങ് അതിവേഗം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് കളിയുന്നു. നമുക്കിപ്പോ അടിച്ച ഗോളുകളും ഡിസലവ് ചെയ്ത ഗോളും പരിശോധിക്കുമ്പോൾ ആ ഒരു കളിയുടെ മികവ് കാണാം. അതേസമയം അർജന്റീനയുടേതായിരുന്നു രണ്ടാം പകുതിയിൽ അർജന്റീന 2 ഗോളിന് പിന്നിൽ നിന്നു. അതിനുശേഷം അവർ ശക്തമായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളത് ഒരു വേൾഡ് ക്ലാസ് ടീമിന്റെ എല്ലാ പിന്നെ മികവും അതിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് അർജന്റീനയെ പോലെ ഒരു ടീം വേൾഡ് ചാമ്പ്യന്മാരായത്. അല്ലാതെ തീർച്ചയായും നോക്കൗട്ട് റൗണ്ട് പോലെ അതും പ്രീ ക്വാർട്ടർ പോലെയുള്ള ഒരു അത്രയും ഇന്റൻസിറ്റി ഉള്ള ഒരു മാച്ചില് അങ്ങനെ 2 ഗോളിന് പിന്നിൽ നിന്ന് ശേഷം തിരിച്ചു വരിക എന്ന് പറയുന്നത് അർജന്റീനയെ പോലെ അല്ലെങ്കിൽ അർജന്റീന ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ടീമുകൾ ലോക നിലവാരത്തിലുള്ള ടീമുകൾക്ക് മാത്രം സാധ്യമാകും. അതിൽ ഞാൻ എടുത്തു പറയുന്നത് അതിൽ 2 സബ്സ്റ്റിറ്റ്യൂഷനുകൾ കളിയുടെ മൊത്തം ഗതിയെ മാറ്റി എന്നുള്ളതാണ്. പിന്നെ 2nd പകുതിയില് അർജന്റീനക്ക് നല്ലൊരു തിരിച്ചറി നിക്കോ ഗോൺസാലസും ലൗസാരോ മാർട്ടിനസും കളത്തിലേക്ക് വരുന്നു. അതോടുകൂടി ഡീപോളിനെയും ടഗ്ലിയാഫിക്കോവിനെ വലിക്കുക എന്ന് പറയുന്ന ഡിഫൻസില് ഒരാളെ കുറക്കുക എന്നുള്ള ടഗ്ലിയാഫിക്കോ മോശമായിരുന്നു, നന്നായിട്ട് കളിക്കുന്നു. എന്നിട്ടാണ് നിക്കോ ഗോൺസാലസിനെ മിഡ് അറ്റാക്കിംഗ് മിഡ് എന്നുള്ള നിലക്ക് വിങ്ങിലേക്ക് ഇറക്കുന്നത്. അത് പിന്നെ ലൗസാരോ മാർട്ടിനസ് ആ ഒരു കോമ്പിനേഷൻ നന്നായി വർക്ക്ഔട്ട് ചെയ്തു. അതിന്റെ പിന്നെ റിസൾട്ട് ആയിരുന്നു പിന്നീട് വന്ന ഗോളുകൾ. സ്കലോണിയെ കുറിച്ച് നമ്മളെപ്പോഴും പറയുക, സിറ്റുവേഷൻ അനുസരിച്ച് സ്കലോണി ആയാലും ആഞ്ചലോട്ടി ആയാലും അതേപോലെയുള്ള ഇവരുടെ എല്ലാം ഗുരുനാഥനായ ബിയൽസ ഇപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പം പ്രസ് ഗാർഡിയാളോ അങ്ങനെയുള്ള കോച്ചുമാരുടെ ഒരു മികവ് എന്താന്ന് വെച്ചാല് നമ്മള് ഈ മത്സരത്തിന്റെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് പിന്നെ കളത്തിലെ ടാക്ടിക്സിനും ഫോർമേഷനും ഒക്കെ മാറ്റുക എന്നുള്ളത്. അത് ശരിക്കും അതും കൂടെ നമ്മള് മനസ്സിലാക്കുമ്പോ അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഗൗരവം കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് ഈ മാച്ച് കൃത്യമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുള്ള. അപ്പൊ ഒരു ലോകകപ്പ് ചരിത്രത്തിൽ ഇനിയിപ്പോ നമ്മള് എപ്പോഴും നമുക്ക് ഒരു നമ്മളെ ഓർമ്മയിൽ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ കുറിക്കുന്ന ഒരു മത്സരമായി 2022 ഫൈനല് അതേപോലെയുള്ളൊരു മാച്ചായിട്ട് ഒരു റിമാർക്കബിൾ ഒരു മാച്ചായിട്ട് ഫേവറേറ്റ് മാച്ചായിട്ട് ഇത് മാറും. ഇപ്പോ ഒരു ഒരു പിന്നെ ലോകകപ്പിന്റെ ഒരു സുവനിയർ പോലെയുള്ള ഒരു സംഭവമായിട്ട് ഈ മാച്ച് മാറുന്നുള്ളതിൽ ഒരു സംശയമില്ല.
4: സംശയമില്ല, റിമാർക്കബിൾ മാച്ച് ആയിട്ട് തന്നെ ഇതിനെ കണക്കാക്കാം എന്നാണ് ഹുബായിബിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ക്വാർട്ടർ ഫൈനലിലേക്ക് വരുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള പോരാട്ടങ്ങൾ, ഒരു മത്സരം പോലും നമുക്ക് മാറ്റിവെച്ച് കാണാൻ പറ്റില്ല. എല്ലാ മത്സരങ്ങളും തീവാറുന്ന പോരാട്ടങ്ങൾക്കായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും അതിനായിട്ടൊക്കെ കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ചെക്ക ചെവന്ത വാനം എന്ന മൂവിയിലെ പാട്ട്.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഞാൻ ജയസൂര്യ.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.
1: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

സിഐഡി മ്യൂസിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില്ല. ഇനിയിപ്പം നേരെ നമ്മൾ നമ്മുടെ സൂചനകളിലൂടെ സിനിമയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ഒരുപാട് പേരുടെ നല്ല മോർണിംഗ് മെസ്സേജുകളൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് നേരെ നമ്മൾ പോകുന്നത്. അൻസൽ ഹബീബ് ചോദിക്കുന്നത്, സൂചനകൾ പറയുന്നതിന് മുൻപ് തന്നെ അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവാണോ സിനിമ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് ഞാനിത് പ്രതീക്ഷിച്ചു. ഇന്ന് ഒരുപാട് പേര് ഞാൻ ഈ മൂവി ആയിരിക്കും എടുക്കുക എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഇന്നലെ തന്നെ മെസ്സേജായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ഇന്നത്തെ സൂചനകൾ നമുക്ക് നോക്കാം ഏതായിരിക്കും മൂവി എന്നുള്ളത് കേട്ടോ. 93 റിലീസായ സിനിമയാണ്, 93 റിലീസായ സിനിമയാണിത്. ഭദ്ര ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്, ഭദ്ര ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഇത് അടുത്തൊരു സൂചനയാണ് കേട്ടോ. രഘുകുമാറാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഘുകുമാറാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ മനോഹരമായിട്ടുള്ള വരികൾ. ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. 93 റിലീസായ സിനിമയാണ്. ഓക്കെ, അപ്പോൾ ഏത് ചിത്രമായിരിക്കാം ഇത് എന്നുള്ളത് ഒന്ന് കിട്ടുന്നവരുണ്ടെങ്കിൽ മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് വരേണ്ടത്. ഓക്കെ, സിമ്പിൾ ചോദ്യമാണോ അതോ കടുപ്പായി പോയോ? 93 റിലീസായ ഒരു സിനിമയാണിത്. ഭദ്ര ഈ സിനിമയിലെ ഒരു നായിക കഥാപാത്രമാണ്. രണ്ട് നായികമാരുണ്ട്. അപ്പോൾ അതിലൊരു നായികയുടെ പേര് ഭദ്ര എന്നുള്ളതാണ്, മറ്റൊരു നായികയുടെ പേര് നന്ദന നന്ദ എന്നുള്ള ഒരു പേരിൽ വരുന്നുണ്ട്. ഓക്കെ, രഘുകുമാറാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ വേഗം മെസ്സേജിൽ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്കാണ് റൈറ്റ് ആൻസേഴ്സ് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കുന്ന പാട്ട് ഉസ്താദ് ഹോട്ടൽ മൂവിയിൽ നിന്നും.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
4: ഞാനും എന്റെ ആളും
2: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: Malabar Golden Diamonds. Morning Safari.
6: Brought to you by. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 23 ആണ്. ഇന്ന് എല്ലാവരും വിചാരിച്ചു ഞാൻ അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് ആ സിനിമയായിരിക്കും എടുക്കുക എന്നെല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ തന്നെ എനിക്ക് മെസ്സേജ് വന്ന ആ സിനിമയാണോ ഹൈഡൻ സെക്കിൽ ഇന്ന് എടുക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു മൂവി. നിസ ഇന്ന സിനിമയാണോ എന്നൊരു സംശയമുണ്ട്. അതിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ നല്ല പാട്ടുകളും ഉണ്ടല്ലോ എന്നിട്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു മൂവി. നിസ ഇന്ന സിനിമയാണോ എന്നൊരു സംശയമുണ്ട്. അതിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ നല്ല പാട്ടുകളും ഉണ്ടല്ലോ എൻ്റെ ഒരു സംശയം.

0: സിനിമയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് അഭിലാഷ് ആണ്. അഭിലാഷ് കറക്റ്റായിട്ട് സിനിമയുടെ പേര് പറഞ്ഞില്ല, ബാക്കി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അനസ് മിടി രണ്ടിലും പറയുന്നു, ഷമീറിന് മെസ്സേജ് ഉണ്ട്. ഡോക്ടർ റേച്ചൽ മെസ്സേജ് ചെയ്യുന്നു, റൈറ്റ് ആൻസർ ആണ് ഡോക്ടർ റേച്ചൽ മാത്യു കറക്റ്റായിട്ട് അയക്കുന്നു. അൻസൽ ഹബീബും റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂചനകൾ ഞാൻ ഒന്നുകൂടി പറയാം. 93 റിലീസായ സിനിമയാണ്, ജാസിർ ഹുസൈൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഞാൻ ഒന്നുകൂടി പറയാണ് കേട്ടോ. 93 റിലീസായ മൂവിയാണിത്. ഭദ്ര, നന്ദന അല്ലെങ്കിൽ നന്ദ, ഇതൊക്കെ ഈ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളുടെ പേരുകളാണ്, നായിക കഥാപാത്രങ്ങൾ തന്നെയാണ്. രഘുകുമാറാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ടോഷി ഇപ്പം സൂചനകൾ കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു, ഏതാണ് മൂവി എന്നുള്ളത് മെസ്സേജിൽ പറഞ്ഞോളൂ. ഹാരൂൺ റഷീദ് റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഒന്നുകൂടി പറയുന്ന സൂചന, 93 റിലീസായ മൂവിയാണിത്. ഭദ്ര, നന്ദ ഇതൊക്കെ ഈ സിനിമയിലെ പ്രധാന നായിക കഥാപാത്രങ്ങളാണ്. രഘുകുമാർ മ്യൂസിക് ചെയ്ത് 93 റിലീസായ ഈ സിനിമ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്.
1: ചെന്നൈ

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: Let's play football.
1: Football Mania.
3: ഗോൾ അടിച്ചതിനു ശേഷം പാഞ്ഞോടി വായുവിൽ ഉയർന്നു ചാടി ഇരുവശങ്ങളിലേക്കും കൈകൾ വീശിയുള്ള ആ വിഖ്യാതമായ സെലിബ്രേഷൻ ഒരു തലമുറയുടെ തന്നെ ആവേശമായിരുന്നു. 2026 ലോകകപ്പിലെ പോർച്ചുഗൽ സ്പെയിൻ മത്സരത്തെ ഫുട്ബോൾ ലോകം എക്കാലവും ഓർമ്മിക്കുക ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വിടവാങ്ങലിന്റെ പേരിൽ തന്നെ ആയിരിക്കും. 2006 ജർമ്മനിയിൽ തുടങ്ങി, തുടർന്ന് 2010, 2014, 2018, 2022, ഒടുവിൽ 2026 വരെ നീണ്ട 6 ലോകകപ്പുകളിൽ പോർച്ചുഗൽ ടീമിന്റെ നട്ടെല്ലായിരുന്നു ഈ 7-ാം നമ്പറുകാരൻ. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ ഫുട്ബോൾ കരിയറിൽ ഒട്ടേറെ റെക്കോർഡുകളാണ് സ്വന്തമാക്കിയത്. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ ഫുട്ബോൾ താരമാണ് റൊണാൾഡോ. കളിക്കളത്തിൽ CR7 അവശേഷിപ്പിച്ചു പോകുന്ന പോരാട്ട വീര്യവും റെക്കോർഡുകളും വരും തലമുറയ്ക്ക് എക്കാലവും ആവേശമായിരിക്കും. ആ 7-ാം നമ്പർ ജേഴ്സിയുടെ യുഗത്തിന് ലോക കിരീട നേട്ടമില്ലെങ്കിലും ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും നേടിയാണ് അയാൾ മടങ്ങുന്നത്.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
4: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ 41 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമില് നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല സമ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ എത്തിക്കുക എന്നുകൂടി ഇങ്ങനെ ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ കൂടി നൽകി പോകുന്ന ഒരു സമയം കൂടിയാണ് മോർണിംഗ് സവാരിയിൽ. കൂടെ ഞാനിങ്ങനെ സൂചനകൾ പറഞ്ഞ സമയത്ത് കറക്റ്റ് ആൻസറിന് ടിക്കറ്റ് ഉണ്ടോ എന്നല്ലേ, ടിക്കറ്റ് ഈ ടിക്കറ്റ് വന്നിട്ടില്ല, വരുന്ന സമയത്ത് നമ്മളത് പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ ടോഷി. നെക്സ്റ്റ് വരുന്നത് അഭിലാഷ് ആണ്. അഭിലാഷ് കറക്റ്റായിട്ട് എനിക്ക് അയച്ചു മൂവിയുടെ പേര്. സജീഷ് ചോദിക്കുന്നത് ചന്ദ്രലേഖയാണോ? അയ്യോ അല്ല കേട്ടോ, ചന്ദ്രലേഖയല്ല, ചന്ദ്രലേഖ പോലെ തന്നെ അത് രണ്ട് ക്യാരക്ടറിൻ്റെ പേരുകളാണല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള രണ്ട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലും ഉണ്ട്. പ്രസിദ്ധിൻ്റെ മെസ്സേജ് ഉണ്ട്, പ്രസിദ്ധമായിട്ട് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജാസിർ ഹുസൈൻ ചോദിക്കുന്നത് ധ്രുവ ആണോ? അയ്യോ അല്ല കേട്ടോ, ധ്രുവ അല്ല, വേറൊരു മൂവിയാണ്. 93 റിലീസായ മൂവിയാണിത്. ഭദ്ര, നന്ദ ഇതൊക്കെ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. രഘുകുമാറാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഏതാണ് ഈ സിനിമ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് ആൻസർ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് മായാമയൂരം എന്ന് പറയുന്ന സിനിമയാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ലാലേട്ടൻ്റെ ചിത്രമാണ് മായാമയൂരം, ആ ഒരു മൂവിയാണ് നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റൈറ്റ് ആൻസർ കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങൾ എനിക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയത്തിലേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് ഫിഫ 2026 ഒഫീഷ്യൽ സപ്പോർട്ടറായിട്ടുള്ള വോൾവോയുടെ സൽവാർ റോഡിലുള്ള അൽ അതിയ മോട്ടോഴ്സിൽ നിങ്ങൾ എത്തുക. അവിടെ എത്തുന്ന സമയത്ത് നമ്മളുടെ സോഷ്യൽ മീഡിയ പേജിലുള്ള വീഡിയോ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ അപ്പം തന്നെ 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യുക. മാത്രമല്ല കോൺടെസ്റ്റിലൂടെ ഫിഫ മെർച്ചൻഡൈസ് സമ്മാനമായിട്ട് നേടാൻ പറ്റും. മാത്രമല്ല ഒരു വമ്പൻ സർപ്രൈസ് ഗിഫ്റ്റും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോളൂ എന്നുള്ള ആ ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സമയത്ത് നൽകാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഹോം ഡെലിവറിയുടെ വിശേഷങ്ങളിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ഡേ, വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഡേ ആയിട്ട് മാറട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മനോഹാരിത കുറച്ചുകൂടി കൂട്ടാനായിട്ട് ഈ ഹോളിഡേ സീസണിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുക്കാൻ പറ്റും. ഡയമണ്ട് ഓർ പ്രഷ്യസ് ജം ജ്വല്ലറി പെർച്ചേസിൻ്റെ കൂടെ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. കൂടാതെ നിങ്ങളുടെ പഴയ 22-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം യാതൊരു നഷ്ടവും കൂടാതെ കേട്ടോ. അപ്പോൾ ഏറ്റവും അടുത്തുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം വിസിറ്റ് ചെയ്തോളൂ എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്നും ഞാൻ അങ്ങോട്ട് ഗുഡ് ബൈ പറയാനായിട്ട് പോവുകയാണ്. എന്തായാലും ഫുട്ബോൾ ലോകത്ത് ഇനി നമ്മൾ കാത്തിരിക്കുന്ന എന്താ പറയുക, തീവാറുന്ന പോരാട്ടങ്ങൾ എന്ന് പറയത്തില്ല. ഒരു മത്സരം പോലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അത്രമാത്രം പ്രധാനപ്പെട്ട മത്സരങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ എന്താകും ആ മത്സരം ഒന്നും പറയേണ്ട ആവശ്യമില്ല. തീവാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്പെയിൻ വേഴ്സസ് ബെൽജിയം, അതുപോലെ തന്നെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കിടുക്കാച്ചി മത്സരം എന്നൊക്കെ പറയത്തില്ല. അത്രമാത്രം കിഡിലൻ മാച്ചായിരിക്കും അത്. പിന്നെ നോർവേ ഇംഗ്ലണ്ട്, ഓ അടിപൊളി. അപ്പം നോർവേ ഇംഗ്ലണ്ടിൽ എങ്ങനെയായിത്തീരും എന്നുള്ളത് അടുത്തൊരു വലിയ ചോദ്യമാണ്. അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ്, അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്കായിട്ടോ ക്വാർട്ടറിലെ മത്സരങ്ങൾക്കായിട്ടോ നമുക്ക് കാത്തിരിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് ഒരിക്കൽ കൂടി നല്ലൊരു ഡേ ആയി മാറട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഞാനങ്ങടെ ടാറ്റ ബൈ ബൈ പറയുന്നു.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
2: and
0: Google Podcast.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
1: You're listening to
2: Morning Sabah.
1: Morning Sabah.
2: Morning Sabah.
0: Only on Radio Suno 91.7.

0: 97.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoh 91.7.

സുനു അപ്ഡേറ്റ്സ്. സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഭിന്നശേഷിക്കാർക്കായി നീക്കിവച്ചിരിക്കുന്ന പാർക്കിംഗ് സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പുമായി അധികൃതർ. നിയമങ്ങൾ പാലിച്ച് ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി പെരുമാറണമെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. ആസ്പെയർ സോണിൽ ആസ്പെയർ സമ്മർ ക്യാമ്പ് 2026 തുടക്കമായി. ആവേശകരവും ആകർഷകവുമായ വേനൽക്കാല സീസണിലേക്കാണ് കുട്ടികളെ സ്വാഗതം ചെയ്തത്. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളാണ് ആസ്പെയർ ഡോമിലും ആസ്പെയർ ലേഡീസ് സ്പോർട്സ് ഹാളിലും നടക്കുന്ന സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത്. ഫിറ്റ്നസ് ചലഞ്ചുകൾ, ക്രിയേറ്റീവ് വർക്ക്ഷോപ്പുകൾ, ടീം രൂപവത്കരണ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ദൈനംദിന പരിപാടികളാണ് നടക്കുന്നത്. ഖത്തറിലെ 4 പൈതൃക കേന്ദ്രങ്ങൾക്ക് അന്താരാഷ്ട്ര കാർബൺ ന്യൂട്രാലിറ്റി സർട്ടിഫിക്കേഷൻ. ഖത്തർ നാഷണൽ മ്യൂസിയം, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്, ഫയർ സ്റ്റേഷൻ, അൽ സുബാറ ഫോർട്ട് എന്നീ കേന്ദ്രങ്ങൾക്കാണ് അംഗീകാരം. ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഈജിപ്തിനെ തകർത്ത് ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. 2-3 ഗോളുകൾക്കായിരുന്നു അർജന്റീനയുടെ വിജയം. പ്രീ ക്വാർട്ടറിലെ അവസാന മത്സരത്തിൽ കൊളംബിയയെ സ്വിറ്റ്സർലൻഡ് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയതോടുകൂടി 2026 ഫിഫ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം പൂർണ്ണമായി. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് മൊറോക്കോയുമായി ഏറ്റുമുട്ടും. 2-ം ക്വാർട്ടർ ഫൈനൽ ബെൽജിയവും സ്പെയിനും തമ്മിലായിരിക്കും. 3-ം ക്വാർട്ടർ ഫൈനലിൽ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 50 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 44 ഡിഗ്രി സെൽഷ്യസ്. വെതർ റിപ്പോർട്ട്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hi, this is Nadia.
3: Ayiram Kannumai.
2: You're listening to Radio Sunno. Radio Sunno. Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹോം ഡെലിവറിയിൽ സമയം ദാ 10 മണി കഴിഞ്ഞ്, 10 മിനിറ്റ് ആകുമ്പോൾ അഷ്ടമിയാണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് യെസ്റ്റർഡേ ഇറ്റ് വാസ് എ റിയലി റിയലി എ ഗ്രേറ്റ് ഈവനിങ് ഫോർ മീ. അടിപൊളിയായിട്ട് ഈ പറഞ്ഞ പോലെ മാച്ച് ഇരുന്ന് സുഖസുന്ദരമായി കാണാൻ പറ്റി. പക്ഷെ പെട്ടളിയാ എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. എൻ്റെ ചുറ്റും ഫുൾ ഈജിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ആ ഒരു ഫുൾ റൂം ഇങ്ങനെ ഇളക്കി മറിക്കുമ്പോൾ അവസാനമാകുമ്പോൾ ദാ ഒരു ഗോളടിച്ചിട്ട്, ആ തിരിച്ച് ഗോളടിച്ചിട്ട് അർജന്റീന ഗോളടിച്ചു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരനക്കവും ഇല്ലാതിരുന്നൊരു സ്ഥലത്തിരുന്ന് ഞാൻ ആ ഒരു ഫുൾ മാച്ച് കണ്ടു തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു മാച്ചിൻ്റെ ഒരു ഒരു കൈൻഡ് ഓഫ് ആഫ്റ്റർ എഫക്റ്റിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. ഒരു സൂപ്പറായിട്ടുള്ളൊരു മാച്ച്. അഫ്കോഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പറയേണ്ടവർ പറയും, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിടയിൽ എനിക്ക് ഇന്നലെ ഒരാളുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഇന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മെസ്സേജ് അയച്ച ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മെസ്സേജ് അയക്കാം, ഇന്നും മെസ്സേജ് അയക്കാം, കുഴപ്പമില്ല. ഞാനൊന്നും പറയത്തൊന്നും ഇല്ല, ഞാൻ സ്നേഹത്തോടെ സംസാരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എന്നെ വെല്ലുവിളിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ മെസ്സേജ് ബോക്സിലേക്ക് സ്വാഗതം. 5000997 മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കൂടെ തന്നെ ഉണ്ട് ഞാൻ. ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു മോർണിംഗ്, ഒരു മിഡ് മോർണിംഗ് റൈഡ് കൈൻഡ് ഓഫ് അടിപൊളി ആക്കേണ്ട സമയമാണ്. ബ്യൂട്ടിഫുൾ സോങ്സും ഉണ്ടാവും, ഒരുപാട് വിശേഷങ്ങളും ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺ. നമ്മൾ കബി അൽവിദ നാ കെഹ്നാ മൂവിയിലെ മിത്വാ സോങ്ങിലൂടെ തുടങ്ങാണേ.

ഹോം ഡെലിവറി ആണ്. സമയം 10 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആകുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, ഈ സിപ്പപ്പ് കഴിച്ചിട്ടുണ്ടോ? സിപ്പപ്പ്, ഞാൻ സിപ്പപ്പ് എന്നാ കൂടുതൽ ഇതിനെ പറയാറുള്ളത്. പലയിടത്തും ചിലപ്പോൾ പല പല പേരുകളായിരിക്കുമല്ലോ. നമ്മൾ ഈ ഐസ്, ആ പണ്ട് ചെറുപ്പത്തിലൊക്കെ ആ ചെറിയ വണ്ടി ഇങ്ങനെ വരും, ഇങ്ങനെ മണിയടിച്ച് മണിയടിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് ചേട്ടാ ഐസ് കാണിക്കുമോ എന്ന് പറയുമ്പോഴത്തേക്കും ഓറഞ്ച് ഐസ് വരുന്നു എന്നല്ല, യെല്ലോ കളറിലുള്ള ഐസ് കാണിച്ചു തരുന്നു. ഇതിൽ ഏത് വേണമെന്ന് ചിന്തിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നാവിൽ നിന്ന് കളറ് പോകത്തില്ല. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അടി കിട്ടും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കയ്യിൽ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ പൈസയൊക്കെ കൊടുത്തിട്ട് കിട്ടുന്നത് വാങ്ങിച്ചിട്ട് പോകാന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ചിലപ്പം ട്യൂഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ചെറുതായിട്ടിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ സിപ്പപ്പ് കിട്ടുന്ന കടയുണ്ടാവും, ഓടിപ്പോയി മേടിക്കും സിപ്പപ്പ്. ഈ സിപ്പപ്പിന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേറെ എന്തെങ്കിലും പേരുകളാണോ? കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൊതുവെ യൂസ് ചെയ്യുന്ന പേര് പോപ്പേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ഈവൻ ഫ്രീസ്ഡ് പോപ്പ് എന്നൊക്കെ പറയാറുണ്ട്. സോ ഈ പറഞ്ഞ പോപ്പേഴ്സ് അല്ലെങ്കിൽ ഈവൻ പോപ്പ് സ്റ്റിക്കിൾ ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളതെങ്കിലും നമുക്ക് നമ്മുടെ സിപ്പപ്പും ഐസും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റുക. ഈ ചൊരണ്ടി ഐസ് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ചൊരണ്ടി ഐസ്. എന്തോ ഒരു സുഖമില്ല, കുറേ സിറപ്പെടുത്ത് വെറുതെ ഒഴിക്കും. മറ്റത് കഴിക്കുമ്പോഴുള്ള ഒരു ഫീലില്ലേ, ആ സംഭവം എനിക്കിതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ആർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. കുഞ്ഞുനാളിൽ അല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഐസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ ഐസ് വാങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് പോയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഐസ് കഴിച്ച് തിരിച്ച് വന്ന് പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും വീട്ടിൽ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കഥകൾ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. 5000997 മെസ്സേജ് അയക്കാം, ഇല്ലെങ്കിൽ നേരെ വിളിക്കുന്നേ, നമുക്ക് ഒരുമിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാം. 5000997 മെസ്സേജ് ചെയ്യാനാണ് പറഞ്ഞത്. 5000997 മെസ്സേജ് അയക്കാം, ഇല്ലെങ്കിൽ നേരെ വിളിക്കുന്നേ, നമുക്ക് ഒരുമിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാം. 5000997

ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ. റേഡിയോ സുനോ 91.7. ചെന്നൈ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 39 മിനിറ്റ്. ഈ ഒരു സമയം എന്തായാലും എല്ലാവരും ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. നേരത്തെ ചെറുതായിട്ട് ഒന്ന് കുട്ടിക്കാലത്തേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അതാ റോഷന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, കളറൈസ് ഇസ് നൊസ്റ്റാൾജിക് മെമ്മറി, റെഡ് ആൻഡ് യെല്ലോ ഈസ് മൈ ഫേവറേറ്റ്, ബട്ട് ഇപ്പോൾ അത് കിട്ടാനില്ല നാട്ടിൽ പോകുമ്പോൾ. ഞാൻ ചോദിക്കും, ആൻഡ് ഓൾസോ സേമിയ ഐസ്. ഓക്കെ, നാട്ടിൽ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, പക്ഷെ ആൾക്ക് കിട്ടാറില്ല. ഈവൻ സേമിയ ഐസും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ റോഷന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആസിഫിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഐസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞപ്പം എനിക്കൊരു ഡൗട്ട് വന്നു. ലൈക്ക് ഐസ് എന്ന് പറയുമ്പോൾ കമ്പില് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നമ്മൾ പോപ്സ്റ്റിക്കിൾ എന്ന് പൊതുവേ പറയുന്ന അതാണോ ഈ ഐസ് എന്ന് ഉദ്ദേശിക്കുന്നത്? നേരെ തിരിച്ച് ലോങ് ആയിട്ടുള്ള ഒരു കവറിൽ വരുമല്ലോ, എന്നിട്ട് നമ്മൾ ആ കവർ പൊട്ടിച്ചിട്ട് അങ്ങനെ കുടിക്കൂലേ, അതാണോ ഈ ഐസ് എന്ന് പറയുന്നതെന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം എന്നെ സംബന്ധിച്ച് മറ്റേ ഈ കോലിൽ കുത്തി തരുന്നത് ഐസും മറ്റേ സംഭവം സിപ്പപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ആസിഫ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറുപ്പകാലത്ത് കടയിൽ പോയി ഐസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് തന്നിരുന്നത്, ഇപ്പോൾ സിപ്പപ്പ് എന്ന് പറഞ്ഞാലേ ഇത് കിട്ടുള്ളൂ എന്ന്. ഓക്കെ, ശരിയാണ്. ചിലപ്പോൾ ഐസ് എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ ഈ സിപ്പപ്പ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ കൊടുക്കുന്നുണ്ടാവുക, അതുകൊണ്ടായിരിക്കാം. എനിവേ, എനിക്കും ചോദിക്കാനുള്ളത് തന്നെയാണ്, ഇപ്പം ഈ പല ഫുഡ് ഐറ്റത്തിനും പല സ്ഥലത്ത് പല പേരാന്നൊക്കെ പറയുന്നത് പോലെ പറയാൻ പറ്റൂലല്ലോ. ചിലപ്പോൾ ഇനി നോർത്ത് കേരളയിൽ വേറെ, സൗത്ത് കേരളയിൽ വേറെ ആണോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയൂ. കാരണം ഈ സിപ്പപ്പും ഐസും അല്ലാണ്ട് വേറെ ഒന്നും പറയാറില്ല എന്ന് തോന്നുന്നു. നമ്മൾ കൂടുതലും ഐസ്, ചൊരണ്ടി ഐസ്, സിപ്പപ്പ്, പിന്നെന്താ കോലൈസ്, പിന്നെന്താ പറയാറുള്ളത്, വേറെന്താ കുൽഫി, ഇങ്ങനെയൊക്കെയുള്ള പേരുകളെ പൊതുവേ യൂസ് ചെയ്യാറുള്ളൂ. എം സിയാ, അതെന്താ സംഭവം? അത് കൊള്ളാം, ഇതൊന്നും ഇല്ലാണ്ട് അതിനിടയിലൂടെ ഒരു എം സി. ഷെമീറിൻ്റെ മെസ്സേജാണ് കേട്ടോ. ഓ, മക്ഡൊണാൾഡ്സിൽ പോയിട്ട് അവിടെ ചെന്ന് നമ്മുടെ കോൺ ഐസ്ക്രീം മേടിച്ചിട്ട് എം സി എന്ന്, മക്ഡൊണാൾഡ്സ് എന്നാണ് ഉദ്ദേശിച്ചത്. കൊള്ളാം കൊള്ളാം കൊള്ളാം കൊള്ളാം. ഈ ചൂടത്ത് നല്ലതാണ് ഐസ് കഴിക്കുന്നത്, അടിപൊളിയാണ് എനിക്കും തോന്നും കേട്ടോ. ചില സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാനില ഐസ്ക്രീം, പ്രത്യേകിച്ചും മക്കിലെ. ഇങ്ങനെ ഇടയ്ക്ക് ഈ കോൺ ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നുമ്പം കഴിക്കാൻ എളുപ്പത്തിൽ ഇവിടുന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്, ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അത് നമ്മൾ നാട്ടിൽ ഈ പറഞ്ഞ പോലെ കോൺ ഐസ്ക്രീം മേടിക്കാനായിട്ട് നമ്മൾ പോകാറുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്താണ്, ഞാനിപ്പോൾ കോൺ ഐസ്ക്രീമിൻ്റെ കാര്യമാണോ എൻ്റെ പൊന്നു ഷമീറെ ചോദിച്ചത്? ഞാൻ ചോദിക്കുന്നത് ഇവിടെ സിപ്പപ്പിൻ്റെ കാര്യമല്ലേ. ഇവിടെ ഖത്തറിൽ എവിടെ കിട്ടുമെന്ന് നിങ്ങൾക്കറിയോ? സിപ്പപ്പ് അല്ലെങ്കിൽ ഐസ് എന്ന് പറയുന്ന ഈ സംഭവം എവിടെ കിട്ടുമെന്നറിയോ? എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ, ഉണ്ടെങ്കിൽ പറഞ്ഞതായോ കേട്ടോ. 5000997 മെസ്സേജ് അയച്ചോളൂ. പോന്നോട്ടെ പോന്നോട്ടെ. അതുപോലെ ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസറും പറയൂ. ഈ സിപ്പപ്പ് തന്നെയാണോ ഐസ്, ഐസ് തന്നെയാണോ സിപ്പപ്പ്? ഒന്ന് ആലോചിച്ചിട്ട് പറ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച സ്ഥലം എന്താ, നമ്മുടെ അനീസ് ബാബുവിൻ്റെ അടുത്ത് നിന്ന് വന്നേക്കാണ്, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. എന്തായാലും ഐസ് ഇഷ്ടമുള്ളവർക്ക്, പ്രത്യേകിച്ചും സിപ്പപ്പ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞുതരാം കേട്ടോ.

ഒരു സമയത്ത് നമ്മുടെ ഫേവറേറ്റ് സോങ് ആയിരുന്നു അല്ലേ, വിനീത് ശ്രീനിവാസൻ ആൻഡ് ജിഗ്സ് ബിജോയ് പാടിയ പാട്ട്. സൂപ്പർ സോങ് ആണ്, മലയാളി എന്ന് പറയുന്ന ഒരു ആൽബം സോങ് ആണ്. എന്തായാലും കേട്ട് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പം ഐസൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നല്ല ഐസ്ക്രീം കഴിക്കുന്ന അടുത്തൊരു ഫോട്ടോയുമായിട്ട് നമ്മുടെ ഡോൺ ബോസ്കോ, അതായത് സണ്ണിച്ചേട്ടൻ എത്തിയിരിക്കുന്നത്. ഡോൺ ചേട്ടാ, കണ്ടു മനസ്സിലായി, ഇത്രയും ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. ദൈവം ചോദിക്കും നിങ്ങളോട്, എത്ര ഐസ്ക്രീം ആയത്? ഭാര്യയ്ക്ക് മക്കൾക്ക് സ്വന്തമായിട്ട് പല പല ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഫോട്ടോ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാനിവിടെ ഐസ്ക്രീം അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഐസാണ്. അപ്പോൾ ഐസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈവൻ സിപ്പപ്പ്, കുൽഫി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, കുൽഫിയിലേക്ക് ഞാൻ പോയിട്ടില്ല. കാരണം കുൽഫി ഈസ് ഓൾസോ ലൈക്ക് ആൻ ഐസ്ക്രീം ഉള്ളി, അതിനെ വേറെ രീതിയിൽ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ പ്യുവർ ഐസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ കുൽഫി, ഏറ്റവും ബെസ്റ്റ് കുൽഫി നമുക്കറിയാം, ബ്രൂക്സിൽ അടിപൊളി കുൽഫി കിട്ടും. പക്ഷെ അതിനെ കുറിച്ചിട്ടല്ല ഞാനിവിടെ ഐസ് അല്ലെങ്കിൽ സിപ്പപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പോഴത്തേക്കും എന്താ ഇവിടെ അനീസിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ദോശ സ്ട്രീറ്റ് കിട്ടും എന്ന് പറഞ്ഞു. യെസ്, ദോശ സ്ട്രീറ്റ് കിട്ടും കേട്ടോ, അവിടെ ഈ ഐസ് ഞാൻ ഈ പറഞ്ഞ സിപ്പപ്പ് തന്നെ കിട്ടും. പിന്നെ അതുപോലെ ബി വിസ് റെസ്റ്റോറൻറ്റിലും കിട്ടും നല്ല സിപ്പപ്പ് എന്ന് പറഞ്ഞ് ജെഫിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ദോശ സ്ട്രീറ്റ് കിട്ടുന്നത് ഗ്രേപ്സിൻ്റെതുണ്ട്, പിന്നെ ഏതായിരുന്നു ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു, മാംഗോ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ ഞാൻ ഗ്രേപ്സ് കണ്ടിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നു, ഏതൊക്കെ രണ്ടുമൂന്ന് ഫ്ലേവർ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഇതുപോലെ കുറേ സിപ്പപ്പിൻ്റെയും അതുപോലെ സംഭവങ്ങളൊക്കെ പറയുമ്പം ഈ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. അവർക്ക് കുറേയും കൂടി, പക്ഷെ നമുക്കിത് കൊടുക്കുമ്പം ഐസല്ലേ ഇതല്ലേ അതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് ബാക്കൗട്ടാവും, ഇത് കൊടുക്കണോ വേണ്ടിയോ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചില സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ വീട്ടിൽ പോപ്സ്റ്റിക്കിൾ, അതായത് നമ്മുടെ കോല് കുത്തി വെച്ചിട്ടുള്ള ആ ഐസ് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അതിപ്പോൾ അതിൻ്റെ തന്നെ ഒരു മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. ആ മോൾഡ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എനിത്തിങ് യു ക്യാൻ മേക്ക് ഔട്ട് ഓഫ് ഇറ്റ്. അതിനകത്ത് ഇപ്പം നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സംഭവം ചെയ്ത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബനാനയും സ്ട്രോബെറിയൊക്കെ ഇട്ട് ഗ്രീക്ക് യോഗേർട്ട് വെച്ചിട്ട് നന്ന ബ്ലെൻഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ആ മോൾഡിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും കിട്ടുക കുട്ടികൾക്ക്. പിന്നെ മാംഗോ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതൊരു പോപ്സ്റ്റിക്കിളാക്കാൻ പറ്റും. അതുപോലെ ഇപ്പം ബെറി ചീസ് കേക്കിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബെറീസ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ക്രീം ചീസ് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗേർട്ട് ഇട്ടാലും മതി, കുറച്ച് ഹണി കൂടി ഒഴിച്ചു കൊടുത്താൽ അതൊരു അഗെയിൻ അടിപൊളി സംഭവമാവും. പിന്നെ ബനാനയിൽ തന്നെ നമുക്ക് മിൽക്കോ അല്ലെങ്കിൽ ഈവൻ ഓട്ട് മിൽക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതും, പിന്നെ കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ ആൽമണ്ട് ബട്ടറോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റി ഫ്ലേവർ കിട്ടും കുട്ടികൾക്ക്. പിന്നെ ഓറഞ്ച്, അത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് ഗ്രീക്ക് യോഗേർട്ടും വാനില കുറച്ചൊരു തുള്ളി എസൻസ് ഇട്ട് കുറച്ചൊരു ഹണിയും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ഓറഞ്ച് ക്രീമി പോപ്സ്റ്റിക്കിൾ കിട്ടും. ഇതൊക്കെ ഞാൻ ക്രീമി കൈൻഡ് ഓഫ് ഇതാണ് കേട്ടോ പറയുന്നത്, അതല്ല ഒരു ജ്യൂസി നമ്മൾ കഴിക്കാറുള്ള പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഐസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ജ്യൂസ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, അത് തന്നെ അടിപൊളിയാണ്. ഈവൻ വാട്ടർമെലൻ ആൾക്കാർ ഇതേപോലെ ഫ്രീസ് ചെയ്ത് കഴിക്കാറുണ്ട്, അതിൽ ഇത്തിരി ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ടാണ് ഫ്രീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോഴേക്കും ദാ അടുത്ത മെസ്സേജ്, ടെൻഡർ കോക്കനട്ട്, മാംഗോ, ചിക്കു. ഈ അനീസ് ബാബു ഇനി അവിടുത്തെ ആളാണോ? അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അവിടെ ഏതൊക്കെ ഫ്ലേവറാണ് നമ്മുടെ ദോശ സ്ട്രീറ്റ് കിട്ടുന്നതെന്ന് എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ടെൻഡർ കോക്കനട്ട് ഇസ് റിയലി ഗുഡ്. ചിക്കു ഉണ്ട്, മാംഗോ ഉണ്ട്, ഈവൻ ഞാൻ പണ്ട് ഗ്രേപ്സും കണ്ടിട്ടുണ്ട്, ഇപ്പം അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ ഈ ഐസിലേക്കും ഇതിലേക്കൊക്കെ പോകാൻ നേരത്ത് ഇവിടെ അടുത്ത സജാദിൻ്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. സജാദെ, പക്ഷെ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐസിനെ കുറിച്ചിട്ടാണ്, അതിനിടയിൽ സ്നാക്കിലേക്ക് പോകരുത്. നമ്മളിപ്പോൾ ഐസിനെ കുറിച്ച് പറയുമ്പോൾ ഐസിലേക്ക് എത്തൂ. ഓക്കെ, യെസ്, ഗ്രേപ്സ് ഓൾസോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഫ്ലേവർ ഇഷ്ടമുള്ളത് അതനുസരിച്ച് നമുക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളത് ഈവൻ വീട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈവൻ ഖത്തറിൽ ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്താണ് കിട്ടുന്നത്, എന്തായാലും കഴിച്ചു നോക്കൂ. ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഈവൻ നാട്ടിൽ പോയിട്ട് പോലും കിട്ടുന്നില്ല എന്നൊക്കെ കുറച്ച് മുമ്പ് സങ്കടം പറഞ്ഞ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ, അവർക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ വരട്ടെ. ഇവ നേരെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയം.

This is home delivery only on Radio Sunoh 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ 9 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM ൽ ഹോം ഡെലിവറി ആണ്. ഈ ഒരു സമയത്ത് അഫ്കോഴ്സ് ഫിഫ ലോകകപ്പിന്റെ ആ ഒരു വിശേഷങ്ങൾ അല്ലെങ്കിൽ അപ്ഡേറ്റുകൾ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നലത്തെ മാച്ചസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ആ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തി നിൽക്കുകയാണ്.
2: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
1: അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചും കൂടി ക്വാർട്ടർ ഫൈനൽ എത്തി നിൽക്കുന്നതുകൊണ്ട് ടീമുകളുടെ എണ്ണം കുറഞ്ഞു. ഒരുപാട് നമുക്ക് കുറച്ചും കൂടി പ്രഡിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് എളുപ്പമാണ്. നമ്മളുടേതായിട്ടുള്ള ആ ഒരു പ്രഡിക്ഷൻസ്, അതായത് നമുക്ക് ഏത് വേണമെങ്കിലും പ്രെഡിക്ട് ചെയ്യാലോ, ലാസ്റ്റ് ചാമ്പ്യൻസ് ആരാകുന്നു എന്നുള്ള ഒരു ഊഹം, അതിപ്പോൾ ചിലതൊക്കെ മൈൻഡിലുണ്ടായിരുന്നൊക്കെ പോയി, അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള ടീമുകൾ വെച്ചിട്ടുള്ളൊരു ഊഹം. അപ്പോൾ ഇതെന്താണോ നിങ്ങളുടെ പ്രഡിക്ഷൻ, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, അത് നേരെ ചെല്ലുക റേഡിയോസിനോട് തന്നെ. ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഉണ്ട്, ആ ഒരു പോസ്റ്റിൽ ചെന്നിട്ട് നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക, ഹു വിൽ ബി ദ ചാമ്പ്യൻസ് ദിസ് സീസൺ, അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെൻറ്റിൽ, ഈ ഒരു ഫിഫ വേൾഡ് കപ്പിലെ ചാമ്പ്യൻസ് ആരാണ് എന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷെ കമൻറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യണം, അതിനോടൊപ്പം തന്നെ മാക്സിമം ആ പോസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ഐഫോണാണ്. ആൻഡ് സിറ്റി എക്സ്ചേഞ്ച് ആൻഡ് റേഡിയോസിനോ പേജസ് ഫോളോ ചെയ്യാനും മറക്കരുത്, ഐഫോൺ സമ്മാനമായിട്ട് നേടാനായിട്ട്. ആ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇതൊക്കെ ചെയ്യണമല്ലോ. ശേ, പക്ഷേ എനിക്കിപ്പോൾ തൽക്കാലം എൻ്റെ വണ്ടിയുടെ കുറച്ച് പ്രശ്നങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഫയുടെ തന്നെ ഒഫീഷ്യൽ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള വാൽവലിംഗിലേക്ക് വിടാൻ മറക്കണ്ട. വാൽവലിൻ നമ്മുടെ സൽവാർ റൂട്ടിലാണ്, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഇപ്പോൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങൾക്കും ഒക്കെ ആണെങ്കിൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നൽകുന്ന ബെസ്റ്റ് സർവീസ് നൽകുന്ന സ്ഥലമാണ്. അപ്പോൾ വാൽവലിനിലും പോകാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ബ്യൂട്ടിഫുൾ സോങ്ങ് ആണ് കേട്ടോ നെക്സ്റ്റ് കേൾപ്പിക്കാനായിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഈ ഒരു സോങ്ങും എന്തായാലും ഉണ്ടാവും. യാരടി നീ മോഹിനി എന്ന് പറയുന്ന സിനിമയിൽ ഉദിത് നാരായണൻ പാടിയ പാട്ട്, ഈ ഒരു സോങ്. വേറെ സമയത്ത് നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ഇപ്പോൾ കേൾക്കാൻ ഏതെങ്കിലും മനസ്സിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കാൻ മറക്കണ്ട.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
0: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
9: ബ്രോട്ട് യു ബൈ സഫാരി, world class shopping experience, Doha, Qatar.
10: And ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: Let's play football.
1: Football Mania.
2: രണ്ടായിരത്തി 2026 ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. രണ്ടാം ക്വാർട്ടർ യൂറോപ്യൻ വമ്പന്മാർ തമ്മിലാണ്, സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ബ്രസീലിനെ തകർത്ത നോർവേയുടെ എതിരാളികൾ ശക്തരായ ഇംഗ്ലണ്ടാണ്. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും.
3: Radio Suno 91.3.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. You are

നിങ്ങൾക്ക് ബ്രസീലിലെ മൂന്ന് സഹോദരിമാരെ കുറിച്ചിട്ട് അറിയോ? ഈ മൂന്ന് പേരും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഈ ബ്രസീലിലെ മൂന്ന് സഹോദരിമാരെന്ന് ഞാൻ പറയുന്നത് എന്തിനാണ് ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അവര് ഏറ്റവും പ്രായമേറിയ, ഓക്കെ, അവരുടെ മൂന്ന് പേരുടെയും കൂടിയൊക്കെ ഏജ്, ഇപ്പോഴത്തെ ഏജ്, കറണ്ട് ഏജ് ഒക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും പ്രായം കൂടിയ ആൾക്കാരാണ് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് പേരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഒരാൾക്ക് 103 വയസ്സ്, ഒരാൾക്ക് 104 വയസ്സ്, ഒരാൾക്ക് 109 വയസ്സ്. ഈ മൂന്ന് പേരും ഇത്രയും, ഈ പറഞ്ഞ പോലെ 103, 104, 109 എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പം 316 വർഷം എന്നുള്ള രീതിയിൽ, 316 വയസ്സ് എന്നുള്ള രീതിയിൽ ഇവരെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ മൂന്ന് സിസ്റ്റേഴ്സിനെയും കൂടി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ചേർത്തിരിക്കുന്നത്, ഇടം പിടിച്ചിരിക്കുന്നത്. അവർ ബേസിക്കലി, ഇവരുടെ പേരുകൾ സുലീന, സൊറൈറ്റ് ആൻഡ് ലെവീറ്റ. ഈ മൂന്ന് പേരും അടുത്തടുത്താണ് താമസിക്കുന്നത്. അവർ ഇപ്പോഴും അവരുടെ ഈ പറഞ്ഞ പോലെ ബ്രസീലിലെ സയൻറ്റിസ്റ്റുകളാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ ഡി എൻ എ ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈ ദേ ആർ ലൈക്ക് ഇങ്ങനെ കുറേ നാൾ ഒരു ലോഞ്ചിവിറ്റി കിട്ടുന്നത്, എന്തൊക്കെ കാരണങ്ങളുണ്ടാണെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടുള്ള റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് കുറച്ചൊക്കെ പറയുന്ന കുറച്ച് ഈ പറഞ്ഞ ഫാക്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിയർ ലൈഫ് സ്റ്റൈൽ. ബേസിക്കലി അവർ നല്ല ഫ്രഷ് ഫുഡ് കഴിക്കും എപ്പോഴും. അതിനോടൊപ്പം തന്നെ അവരെപ്പോഴും ശ്രമിക്കാറുള്ളത് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കാനാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്നാണ് ഇതുവരെയും കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്തായാലും ഫിസിക്കലി ആക്റ്റീവായി ഇരിക്കുന്ന ഈ ഒരു മൂന്ന് സിസ്റ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ? ഈ ഒരു ബ്രസീലിയൻ സിസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് എന്ന് പറയണം കേട്ടോ. മൂന്ന് പേര്, ഉഫ്, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, 103, 104, 109, ഇത്രയും നാളൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പോലെ ഇപ്പോഴേ ശ്രമിച്ചാലേ പറ്റുള്ളൂ കേട്ടോ. നല്ലപോലെ നമ്മുടെ ഹെൽത്ത് നമ്മൾ കെയർ ചെയ്തേ പറ്റൂ. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് കൂലിയിലെ പാട്ടിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് പ്രയർ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. So till then, stay tuned.

0: വചനങ്ങളിലൂടെ.
1: ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ കുറച്ചധികം ആൾക്കാര് നാളത്തെ മാച്ചിനെ കുറിച്ചിട്ടൊക്കെ പ്രഡിക്ഷൻ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയല്ല പ്രഡിക്ഷൻ പറയേണ്ടത് കേട്ടോ, പ്രഡിക്ഷൻ നേരെ പറയേണ്ടത് നമ്മളുടെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ്. ലൈക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് പോസ്റ്റ്. അപ്പോൾ അതിൽ നാളത്തെ മാച്ചിൻ്റെ അല്ല, ടോട്ടലി ആരായിരിക്കും ഒരു ചാമ്പ്യൻ ആകുന്നത് അങ്ങനെ വേണം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ ജസ്റ്റ് ഒരു കാര്യം മാത്രം ചെയ്തിട്ട് അല്ലെങ്കിൽ നാളത്തെ ഒരു മാച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സോ ജസ്റ്റ് അത് മാത്രം ഒന്ന് കെയർ ചെയ്താൽ മതി. ആൻഡ് ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് ഒരു കാര്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അതായത് ഒരാളെ പറ്റിച്ച കാര്യമാണ്, അതായത് സജാദിൻ്റെ മെസ്സേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സജാദ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഐസിനെ കുറിച്ചിട്ടായിരുന്നുവല്ലോ. അപ്പോൾ ഐസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പണ്ട് ഒരു കാര്യം നടന്നിട്ടുണ്ട്, അതെനിക്ക് പറയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് തുടങ്ങുന്നത്. ഐസ് വേണമെന്ന് വാശി പിടിച്ച് കരയുമായിരുന്നു. അപ്പം മീൻകാരൻ മാമൻ്റെ കുട്ടയിൽ നിന്നും മീനിട്ടിട്ടുള്ള അതിൻ്റെ കൂടെ കുറേ ഐസ് ഉണ്ടാവുമല്ലോ, ആ ഐസ് എടുത്തിട്ട് ഉമ്മ എന്നെ പറ്റിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ പൊന്നമ്മച്ചി ഈ പറ്റിക്കുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഐസ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞാണ് പറ്റിച്ചിരുന്നത്. അപ്പം ഞാനും വിചാരിച്ചു ഈശ്വര ഐസ് എന്ന് പറഞ്ഞ് ഇത് കൊടുത്താണോ ഈ കുഞ്ഞുകുട്ടീനെ പറ്റിച്ചത്. കാരണം ഐസ് ചുരണ്ടി ഐസ് ഉണ്ട്, നോർമൽ കഴിക്കുന്ന ഐസ് ഉണ്ട്, ഇതൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒട്ടും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് വരും എന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ട് അത് കഴിച്ചും കാണും നോക്കിയോ എന്ന് പറഞ്ഞിട്ട്, ഏയ് ഇല്ല കഴിച്ചിട്ടൊന്നും ഇല്ല, പക്ഷേ അതാണ് ഐസ് എന്ന് പറഞ്ഞ എന്നെ പറ്റിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ലായിരുന്നു. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇതിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കൊള്ളാം, ഇതുപോലെ കുട്ടികളെയൊക്കെ പറ്റിക്കുന്നത് നല്ലതാണ്. കുറേ ട്രിക്കുകൾ ഇപ്പോഴത്തെ മാതാപിതാക്കൾ എടുക്കാറുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. കാരണം കുഞ്ഞു മക്കളെയൊക്കെ കുറച്ചും കൂടി ഇപ്പം ടെക്നോളജിയൊക്കെ കുറച്ച് വളർന്നതുകൊണ്ട് ഈവൻ AI ഉപയോഗിച്ച് വരെ അവരെ ഭയങ്കരമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് പൊതുവേ കാണാനായിട്ട് സാധിക്കുന്നത്. കുറേ ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് ഫിൽറ്റർ വെച്ചിട്ടൊക്കെ സ്പൈഡറൊക്കെ ഇങ്ങനെ മുഖത്തിരിക്കുന്ന പോലെയൊക്കെ കുട്ടികളെ ആക്കിയിട്ട് അങ്ങനെ പറ്റിക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ രീതിയിലൊക്കെ പുതിയ പുതിയ പേരൻറ്റിങ് സ്റ്റൈലിൽ ഒരുപാട് ട്രിക്സാണ് കുട്ടികളുടെ ഇടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഈശ്വര ഈ ബുദ്ധി നമുക്ക് പണ്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ. നമ്മുടെ കയ്യിൽ അന്നും ഉണ്ടായിരുന്ന ഫോൺ, അതായത് കുറേ പണ്ടത്തെ കാലമല്ല ഞാൻ പറയുന്നത്, കുറച്ചും കൂടെ മുൻപ്. പക്ഷേ ഇപ്പോൾ കുറേയും കൂടി ആൾക്കാർ ഭയങ്കരമായിട്ട് അത് യൂസ്ഫുൾ ആക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് കുറേയും കൂടി എന്താ പറയുക, കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ബേസിക്കലി യൂസ് ചെയ്യുന്നുണ്ട്. എനിവേ, ഇത് പറഞ്ഞുകൊണ്ട് നേരെ ഒരു നല്ല പാട്ടിലേക്ക് പോയി നമുക്ക് തിരിച്ചു വരാം. ഒരുപാട് വിശേഷങ്ങൾ എനിക്കിനി പറയാനുണ്ട്, പ്രത്യേകിച്ച് കുറച്ചധികം ടിപ്സ് പറയാനുണ്ട് കേട്ടോ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaalam vare vaigittu 5 mani mudal. 917 evenings.
4: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
0: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
4: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Hi everyone, I'm Ranjini Haridas.
0: You're listening to
7: Radio Suno 91.7. Keep listening.
8: Suno Bollywood.
0: Hindi, hit of the hour.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Let's play football.
0: Football Mania.
3: രണ്ടായിരത്തി 2026 ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. രണ്ടാം ക്വാർട്ടർ യൂറോപ്യൻ വമ്പന്മാർ തമ്മിലാണ്, സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ബ്രസീലിനെ തകർത്ത നോർവേയുടെ എതിരാളികൾ ശക്തരായ ഇംഗ്ലണ്ടാണ്. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും.
0: Delivery.
6: Time check. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
7: സമയം 12 കഴിഞ്ഞു 22 മിനിറ്റ്. ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് സുനോ കുക്ക് ബുക്കിലേക്ക് എത്തേണ്ട സമയമാണിന്ന്. സോ ഇന്ന് സുനോ കുക്ക് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താന്ന് വെച്ചാൽ കുറച്ച് ടിപ്സ് ആണ്. ടിപ്സ് എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിന്റെ സമയത്തുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ. ഈ പൊടിക്കൈകൾ ചെറുതായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാം, ചിലർക്ക് ചിലപ്പോൾ അറിയാവുന്നതായിരിക്കാം. എന്തായാലും നമുക്ക് ഈ ഹോട്ടലിൽ ചെന്നിട്ട് പൂരി കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ക്രിസ്പിനെസ്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആ ദോശ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ്, ഇതൊക്കെ ചില സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടത്തില്ല. എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് ഫുള്ളൊരു എന്താ പറയുക, ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ. പൂരി, പുട്ട്, ദോശ, പിന്നെന്താ ചപ്പാത്തി, ഈ നാലിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, പുട്ട്. പുട്ടി പറഞ്ഞ പോലെ നല്ല അടിപൊളി മണവും നല്ല ടേസ്റ്റും കുറച്ചൊന്ന് കൂട്ടിക്കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ല പോലെ ഈ ഒരു മാവ് നനയ്ക്കുമ്പോൾ തന്നെ വെള്ളത്തിന് പകരം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് ദോശ. ദോശ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അരയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ സ്റ്റൈലിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ ചെറിയൊരു സോഫ്റ്റ്നെസ് ആയിട്ടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ, അരയ്ക്കുമ്പോൾ അരിയുടെ കൂടെ തന്നെ കുറച്ച് ഉലുവയും ലേശം ഉലുവയും ചോറ് പിന്നെ നമ്മൾ കൂട്ടി അരയ്ക്കാറുണ്ട്, അതുപോലെ തന്നെ അരച്ചാൽ മതി. സംഭവം അടിപൊളിയായിരിക്കും. ഇനി ക്രിസ്പി ആയിട്ടുള്ള പൂരി, പൂരി നല്ല അടിപൊളി ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് പൂരി മാവ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ലേശം റവ കൂടി ചേർക്കുക. ഓക്കെ, അത് മതി. പിന്നെ ചപ്പാത്തി മാവ്, ഇത് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് നമ്മൾ കുഴച്ച് സെറ്റാക്കി എടുക്കും. ചിലരുടെ ചപ്പാത്തി സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും അപ്പം തന്നെ കഴിക്കാൻ. ചില ആൾക്കാരുടെ ഭയങ്കര കട്ടിയായി പോവും. ചിലപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കട്ടിയാവുക. അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ ഈ ചപ്പാത്തി എന്ന് പറയുന്ന സംഭവം കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ ആകെ മൊത്തത്തിൽ പണി വാളും. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുഴയ്ക്കുന്ന സമയത്ത് തന്നെ ലേശം പാലോ അല്ലെങ്കിൽ തൈരോ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. തൈര്, പുളിപ്പുള്ള തൈര് ചേർക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പുളി ഫീല് തോന്നും നമുക്ക് ചപ്പാത്തിയിൽ. പക്ഷെ പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ തേങ്ങാപ്പാല്, പാല്, റവ, അതിൻ്റെ കൂടെ ഉലുവ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില സാധനങ്ങളുടെ ഒരു ഒരു ടെക്സ്ചർ തന്നെ മാറ്റാനും അതിൻ്റെ ടേസ്റ്റ് മാറ്റാനും ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിൽ വെച്ചോളൂ. സുനോ കുക്ക് ബുക്കിൽ ഇന്ന് കുറച്ച് കുക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറഞ്ഞു തന്നത്. അത് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ആകെ മൊത്തത്തിൽ കുക്ക് അങ്ങോട്ട് പോയി. എനിവേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ.
0: സുനോ കുക്ക് ബുക്ക്.

നല്ലൊരു പാട്ടൊക്കെ കേട്ടിങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറിനെ കുറിച്ചിട്ടും ഒപ്പം തന്നെ നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് ന്യൂസിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഒരു ഗ്രാൻഡ് പ്രൈസ് എന്ന് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. കാരണം വാൽവലി എന്ന് പറയുന്നത് ഓഫീഷ്യൽ സപ്പോർട്ടർ ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 ആ ഒരു വാൽവലിനിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ, സത്യത്തിൽ നമ്മുടെ അപ്പുണ്ണിയുടെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 30% ഡിസ്കൗണ്ട് ഓഫ് കോഴ്സ് റേഡിയോസ് എന്നോട് റെഫറൻസിൽ നിങ്ങൾക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ ഓയിൽ ചേഞ്ചിനും കാര്യങ്ങൾക്കാണ് കേട്ടോ ഈ ഒരു 30% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതിനോടൊപ്പം ആ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ഐറ്റംസ് കിട്ടാനുള്ള ഒരു കാര്യമുണ്ട്, ഒരു അവസരമുണ്ട്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരു ഗ്രാൻഡ് പ്രൈസും വെയിറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഗ്രാൻഡ് പ്രൈസ് ഞങ്ങളിപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഗോ ടു റേഡിയോസിനോ ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോം. ഇൻസ്റ്റഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഗോൾഡൻ ബൂട്ടിൻ്റെ ഒരു പോസ്റ്റർ. അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ഓഫ്കോഴ്സ് അതിൽ എഴുതിയിരിക്കുന്നത് ഗോൾഡൻ ബൂട്ട് ആര് നേടും എന്നാണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരാളുടെ ഒരു പേര് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് ഗസ് ചെയ്യാം വെദർ യു ആർ ഹിസ് ഫാൻ ഓർ നോട്ട്. കുഴപ്പമില്ല, യു ക്യാൻ ഗോ ആൻഡ് വിൻ ദിസ് ഗ്രാൻഡ് പ്രൈസ്. അപ്പം മിസ് ഔട്ട് ചെയ്യരുത്, ഗസ് ചെയ്ത് നിങ്ങൾക്ക് ദ ഗ്രാൻഡ് പ്രൈസ് സ്വന്തമാക്കാനുള്ള സമയമാണ്. മാത്രമല്ല ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു ഓയിൽ ചേഞ്ചിന് വേണ്ടിയിട്ട് വാൽവലിനിലേക്ക് എത്തുന്ന കാര്യം 30% ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ചെയ്യാനായിട്ട് എത്തുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതിൻ്റെ ചാൻസസ് കൂടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാൻഡ് പ്രൈസ് എന്താണെന്ന് അറിയാൻ ഒന്ന് പോയി നോക്കിക്കോ. ബിക്കോസ് ഭയങ്കര ചെറിയ ക്ലൂസ് എന്നുള്ള രീതിയിൽ ഒരു 2-3 കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതാണെന്നൊക്കെ ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലത് ഫോണിൻ്റെ ഫോട്ടോ കാണാൻ പറ്റും, ചിലത് എന്തോ ഒരു കോയിൻ പോലെയൊക്കെ കാണാൻ പറ്റും, ചിലത് എന്തോ ഒരു സ്ഥലങ്ങളോ എന്തോ ഗ്ലോബോ. ആ ഇതെന്താണെന്ന് നോക്കാനേ ഒന്ന് നേരെ ചെന്നോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഈ പറയുന്നതെന്നുള്ളത്. നല്ല ക്ലിയർ പിക്ചർ കിട്ടും, അതിൽ കറക്റ്റായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ഓഫ്കോഴ്സ് ഈ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് നല്ലൊരു പാട്ടും കൂടി വെച്ച് തന്നെ എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി വൈകുന്നേരം വീണ്ടും സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബൂട്ട് ആര് നേടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഗ്രാൻഡ് പ്രൈസ് നിങ്ങൾ മിസ്സാക്കണ്ട. ഇപ്പം ഈ ഒരു പാട്ടും മിസ്സാക്കണ്ട. ഫ്രാങ്കോ ആണ്, ചെമ്പകമേ എന്ന് പറയുന്ന ആ ഒരു ആൽബത്തിൽ നിന്നുള്ള നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്.

0: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്. റേഡിയോ സുനു 91.7.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
3: Matinee Classics.
4: Matinee Classics.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: ഹായ്, ഞാൻ സലീം കൊടുത്തു. റേഡിയോ സുനോ 91.7.
1: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ.
3: Matinee Classics.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

നേരം സിനിമയിൽ പറയുന്നത് പോലെ നമ്മുടെ ലൈഫിലും നല്ല നേരങ്ങളുണ്ടല്ലേ. ഇനിയുള്ള നേരം എന്ന് പറയുന്നത് സിനിമയുടെ ടൈമാണ്. എല്ലാവർക്കും സ്വാഗതം മാറ്റിനി മാഷപ്പിലേക്ക്. ഞാൻ സദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു തമിഴ് സിനിമാ ലോകത്തെ ചില പുതിയ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. നമുക്കറിയാം ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹം ഉണ്ടാക്കിയൊരു ഓളം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ ഞാനത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ലോകേഷ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് LCU ആണ് മനസ്സിലേക്ക് വരിക. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആ ഒരു കഥാപാത്രങ്ങളും ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു LCU ഉപേക്ഷിക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല, LCU കണ്ടിന്യൂ ചെയ്യും, തുടരും എന്നാണ് ലോകേഷ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. LCU തന്റെ ഒരു ഭാവി പ്രോജക്ടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള കാര്യം ലോകേഷ് കനകരാജ് ആരാധകർക്ക് ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ് കേട്ടോ. അടുത്തിടെ നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് ലോകേഷ് കനകരാജ് ഇതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയത്. അതായത് LCU പ്രോജക്ടുകൾ പൂർണ്ണമായും നിർത്തിവെച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊന്നും ഇല്ല, അതൊക്കെ അത്രമാത്രം ശരിയല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. LCU അവസാനിപ്പിച്ചു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് ഞാനും കണ്ടു. പക്ഷേ എനിക്ക് ഒരിക്കലും LCU അവസാനിപ്പിക്കാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ LCU എന്ന പേര് പോലും ഞാൻ ഇട്ടതല്ല, സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരാണ് ആ പേര് കണ്ടെത്തിയത്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്ന് മാത്രം. ഇന്നും ആ ഒരു ആശയത്തെ ഫോളോ ചെയ്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് ലോകേഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ LCU വീണ്ടും കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ആ ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.

0: ായിട്ട് എത്തിയ ലക്കി ഭാസ്കർ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം തെലുങ്കിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സംവിധായകൻ ഡയറക്ട് ചെയ്യുന്ന മൂവിയാണ് വിശ്വനാഥൻ അൻസൻസ് എന്ന് പറയുന്ന മൂവി. സിനിമയിലെ പാട്ടുകൾ ഓൾറെഡി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. പട്ടാമ്പൂച്ചി എന്ന് പറയുന്ന ഒരു പ്രൊമോ സോങ് ഒക്കെ വലിയൊരു തരംഗമായിട്ടൊക്കെ എല്ലാവരും വളരെയധികം ഇഷ്ടത്തോടുകൂടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. വിജയ് ബിനിയാണ് ഈ സിനിമയ്ക്ക് നൃത്ത സംവിധാനം കൊറിയോഗ്രഫി ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. സൂര്യയുടെ കരിയറിലെ 46-ാമത്തെ ചിത്രമാണ് ഈ വിശ്വനാഥൻ അൻസൺസ് എന്ന് പറയുന്ന സിനിമ. കറുപ്പ് എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ശേഷം സൂര്യയുടെ എത്തുന്ന അടുത്ത മൂവി കൂടിയാണ് ഇത്. അപ്പൊ എന്തായാലും ആ ഒരു സിനിമയും അതിഗംഭീരമായിട്ട് എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയിലെ പാട്ട് തന്നെ നമ്മൾ കേൾക്കുകയാണ് ഇപ്പൊ മാറ്റിനി മാഷപ്പിൽ.
1: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യും.

മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ഇന്നങ്ങനെ തമിഴ് സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാഡ്നി മാഷപ്പിൽ ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ജെയിം രവിയുടെ ആ ഒരു പ്രഖ്യാപനം കേട്ടപ്പോൾ നമ്മളൊന്ന് ഞെട്ടി. കാരണം സിനിമയോട് ഗുഡ് ബൈ പറയുന്നു എന്നുള്ള രീതിയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമയിൽ നിന്ന് അഭിനയ രംഗത്ത് നിന്നൊന്ന് വിട്ടു നിൽക്കുകയാണ് എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്ന് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം ആ ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എടുത്ത തീരുമാനം തെറ്റായി പോയി, അഭിനയം നിർത്തുമെന്ന പ്രഖ്യാപനം അദ്ദേഹം തിരുത്തുന്നു എന്നുള്ള കാര്യം കൂടി ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്, ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒഫീഷ്യലി പറഞ്ഞു. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വീണ്ടും മടങ്ങിയെത്തുകയാണ്, വീണ്ടും തിരിച്ചു വരികയാണ്. തന്റെ മടങ്ങി വരവ് അദ്ദേഹം ആരാധകരോടും അല്ലെങ്കിൽ സിനിമാ ലോകത്തോടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തീർത്തും വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് താൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, പക്ഷേ സിനിമാ ലോകത്തേക്ക് വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് പലർക്കും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ജെയിം രവി എന്ന് പറയുന്ന ആ ഒരു ആക്ടർ. അദ്ദേഹത്തിന്റെ പേര് വന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാലല്ലേ, എന്തുകൊണ്ടാണ് ആ ഒരു ജെയിം രവി എന്ന് പറയുന്ന പേര്. അദ്ദേഹം 2003 അഭിനയിച്ചു പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ജെയിം എന്ന് പറയുന്ന മൂവി. അപ്പം ജെയിം രവിയുടെ സഹോദരനായിട്ടുള്ള മോഹൻ രാജ ആയിരുന്നു ആ ചിത്രം സംവിധാനം ചെയ്തത്. ആ ചിത്രം നിർമ്മിച്ചത് ജെയിം രവിയുടെ അച്ഛനായിരുന്ന മോഹനാണ് കേട്ടോ. അപ്പൊ ആ ഒരു സിനിമയുടെ വിജയത്തിനെ തുടർന്നാണ് പേരിന്റെ മുൻഭാഗത്ത് ജയം കൂടി അദ്ദേഹത്തിന്റെ പേരിനൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടത്. അങ്ങനെയാണ് ജയം രവി എന്ന് പറയുന്ന പേരിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നത്. എന്തായാലും ജയം രവി വീണ്ടും സിനിമയിൽ സജീവമാകുന്നു എന്നുള്ള ആ ഒരു വിശേഷം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ജയം മൂവിയിലെ പാട്ടേനെ കേൾക്കാം. അങ്ങനെ ഈ മണിക്കൂറിന്റെ വിശേഷങ്ങൾ ഞാൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റിംഗ് ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ്.
3: You're listening to
2: 91.7 റേഡിയോ സുനോ

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: വചനങ്ങളിലൂടെ.
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതു നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on Amazon Music.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar.
1: And ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: Good afternoon, good afternoon, good afternoon, my dear listeners. Daura Adipoli, good afternoon to all the ones listening to me right now. Food ok kalcha ellarum usharalle usharalle മാറ്റിനി മാഷപ്പിൽ സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. മൂന്ന് സിനിമകൾ, മലയാള സിനിമയിൽ ഇറങ്ങുന്ന ചിത്രങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇങ്ങനെ പറയുമ്പോൾ, മൂന്ന് ചിത്രങ്ങളാണ് ദാ അവരുടെ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്ന. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റും റിവീലിംഗും ഒക്കെ നടന്നിട്ടുള്ള പോസ്റ്റർ ലോഞ്ചാണ്. അപ്പോൾ ആ മൂന്ന് ചിത്രങ്ങളുടെയും ടൈറ്റിൽ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ബട്ട് അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗംഭീരമായിട്ടുള്ള ഒരു ദിവസം തന്നെ ആശംസിക്കുകയാണ്. അതിനിടയിൽ പതിവായിട്ട് പറയുന്ന ഒരു അപ്ഡേറ്റ്, ഞാൻ എന്നും ഷോ തുടങ്ങുമ്പോൾ പറയുന്ന കാര്യമാണ്, വെള്ളം കുടിക്കാൻ മറന്നുപോയത്. സോ ദിസ് ഇസ് എ റിമൈൻഡർ ഫോർ യു.
7: വാട്ടർ ബിൽ, സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
8: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
6: യെസ്, അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ലൈഫിൽ ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, പ്രത്യേകിച്ച് ഈ ഒരു സമ ടൈമിൽ. ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനും ദേ കൂടെയുണ്ട് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സിനിമാ വിശേഷങ്ങളിലേക്ക് ഉടനെ നമുക്ക് പോവാം. റൈറ്റ് ആഫ്റ്റർ ദിസ് ബ്യൂട്ടിഫുൾ ട്രാക്ക് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി. മോർണിംഗ് സവാരി,
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
2: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
8: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

Once again, welcome back to Matinee Mashup. Sandeep ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട്. Well, we all have our personal favourites. അത് ചിലപ്പോൾ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. ഈ ഒരു കോമ്പിനേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാര്യം വേണ്ട, രണ്ട് പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹിറ്റ് മൂവി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഇറ്റ് കുഡ് ബി പേഴ്സണൽ ഫേവറേറ്റ് ആസ് വെൽ. ആ കോമ്പിനേഷൻ മാത്രമല്ല, ഒരു പക്ഷേ അവരിൽ നിന്ന് കിട്ടുന്ന ചിത്രം ഒക്കെ തന്നെ ഹിറ്റ് മൂവീസുമായിരിക്കും. ചരിത്രം ആവർത്തിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വി വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ, ബട്ട് ഹൈ എക്സ്പെക്ടേഷൻസ്. കുറച്ചധികം നാളുകളായിട്ട് സിനിമയുടെ പേരെന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് മലയാളികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സിനിമയുടെ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നു വിത്ത് ആ ടൈറ്റിൽ ലോഞ്ച്. നേരം എന്ന സിനിമ, പ്രേമം, ഈ സിനിമകളുടെ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ ആരുടെയാണ് എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും. യെസ്, നിവിൻ പോളി അൽഫോൻസ് പുത്രൻ സിനിമ അതാ വീണ്ടും എത്തുകയാണ്. വിജയം എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ചിത്രത്തെ പറ്റിയിട്ടുള്ള അധിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല, ബട്ട് എങ്കിൽ പോലും ആ ഒരു പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ ഒരു സ്പോർട്സ് റിലേറ്റഡ്, എസ്പെഷ്യലി ബൈക്ക് റേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ആൻഡ് ഓഫ് കോഴ്സ് യെസ്, നിവിൻ പോളി എത്താൻ പോകുന്നത് ഒരു റൈഡർ ആയിട്ടാണ്. ഗോൾഡ് എന്ന ചിത്രത്തിന് ശേഷം അൽഫോൻസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നുള്ള പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. നോ മച്ച് ഓഫ് സർപ്രൈസ്. കഥയും എഡിറ്റിംഗും അൽഫോൻസ് പുത്രൻ തന്നെയാണ് നിർവഹിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് സ്റ്റീവ് കൊട്ടൂർ ആണ്. ജൂനിയർ പിക്ചേഴ്സ് സിനി ഹോളിക്സ് ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആൻഡ് യെസ്, നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ 50-ാമത്തെ ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് സിനിമയെ പറ്റിയില്ല. അതിന് ഈ ടീസറും ട്രെയിലറും ഒക്കെ വരുമ്പോഴേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ സിനിമയെ പറ്റിയിട്ട് കിട്ടുള്ളൂ. വിജയം എന്ന പേര് പോലെ തന്നെ സിനിമ ഒരു വലിയ വിജയമാകട്ടെ എന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ, അതിയായ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്, ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനു 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ പുതിയ ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ വിശേഷങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ദാ മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന മറ്റൊരു ഗംഭീരമായിട്ടുള്ള സിനിമയുടെ വിശേഷങ്ങളിലേക്ക്. ഏറെ പ്രതീക്ഷയോടെ തന്നെ മലയാള സിനിമാ ലോകം കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം, ഇറ്റ്സ് ഗോയിങ് ടു ബി എ മിസ്റ്ററി ഡ്രാമ. സാക്ഷികൾ എന്ന സിനിമയുടെ പോസ്റ്ററാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. എഴുത്തുകാരനായ PS അർജുൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. റായ്റ പിക്ചേഴ്സിന്റെ ബാനറിൽ പുനീത് നിർമ്മിക്കുന്ന ചിത്രം 2027 തിയേറ്ററുകളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. എന്തായാലും ഈ ചിത്രത്തിന്റെ ആ ഒരു ജോൺറേ അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്തോ മിസ്റ്ററി ഡ്രാമയാണ് എന്ന് പറഞ്ഞെങ്കിലും എഴുത്തുകാരൻ തന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ യഥാർത്ഥ കഥാപാത്രങ്ങളിൽ നിന്നും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നുമാണ് സാക്ഷികൾ എന്ന് പേരിട്ട മിസ്റ്ററി ഡ്രാമ ഒരുങ്ങുന്നത്. ഓഫ്കോഴ്സ് ഈ ഒരു ചിത്രത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇത്രയും പറഞ്ഞു പോകുമ്പോൾ ആരാണ് നടനെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ചിന്തയിലേക്ക്, മുഖ്യ വേഷത്തിൽ സിനിമയിലെത്തുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സൈജു കുറുപ്പാണ്. രഘുനാഥ് പലേരി, നിഷാന്ത് സാഗർ, അഭിമന്യു തിലകൻ, അഭിറാം രാധാകൃഷ്ണൻ, നിരഞ്ജ് മണിയൻപിള, ദേവനന്ദ എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. കുറച്ചധികം കാത്തിരിപ്പ് കൂടുതലുള്ള ചിത്രമാണ്. നമുക്ക് 2027 ചിത്രം റിലീസ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ആണ്. ചിത്രത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ ദാ നിങ്ങളുടെ അരികിൽ ചൂടോടെ എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
2: Joy Alukas 917 evenings
3: presented by Joy Alukas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
3: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: You are listening

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

2026 റെക്കോർഡ് എന്താണെന്നുള്ളത് ഇപ്പോഴേ ഓൾമോസ്റ്റ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം സിനിമകളാണ് പുറത്തിറങ്ങാൻ പോകുന്നത്, ഇനി വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുന്ന ഓരോ ആഴ്ച കഴിയും തോറും സിനിമകളുടെ വിശേഷങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ്. വെൽക്കം ബാക്ക്. ഇത് സിനിമാ ലോകത്തിന്റെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. യെസ്, വീണ്ടും ഒരു ടൈറ്റിൽ പോസ്റ്റർ ദാ റിലീസാകുന്നു ആ ചിത്രത്തിന്റെ വിശേഷങ്ങൾ. ഐ തിങ്ക് ദിസ് വൺ ഇസ് എ ബിഗ് ഷോട്ട് കേട്ടോ. തുടരും എന്ന സിനിമയിൽ ഈ വില്ലന് അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കില്ല. യെസ്, തുടരും ഫെയിം പ്രകാശ് വർമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ലോ ആൻഡ് ഓർഡർ. ചിത്രത്തിന്റേതായ ഒഫീഷ്യൽ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മമ്മൂക്കയാണ് ആ ഒരു റിലീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അഭിരാമി, ഋതുദേവ് അയ്യപ്പൻ, ഷാനൂദ് ഇബ്രാഹാം, ഡോൺ മൈക്കൽ, സജൽ സുദർശനൻ, ഷേർഷാ ഷെരീഫ്, റിനോഷ് ജോർജ്, നിജാദ് ബാബു തോമസ്, അമൽ ജോസ് ആന്റണി, ബേബി കുര്യൻ എന്നിവർ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സത്യം സിനിമാസ് മഹാസുബേർ മൂവി ക്ഷേത്ര എന്ന ബാനറിലായിരിക്കും ചിത്രം പുറത്തിറങ്ങുന്നത്. കഥ തിരക്കഥ സംഭാഷണം നിർവഹിക്കുന്നത് ഉദയ് കൃഷ്ണയാണ്. ചിത്രത്തിന്റേതായിട്ടുള്ള റിലീസ് ഡേറ്റും കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ എപ്പോഴേക്കാണ് എന്നുള്ള ഇൻഫർമേഷൻ അറിയാനായിട്ട് കീപ് ലിസ്ണിംഗ്, സ്റ്റേ ട്യൂൺ ടു ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഐ ബി ബാക്ക് വെരി സൂൺ ഈവനിംഗ് വിശേഷങ്ങളുമായി 917 ഈവനിങ്സിൽ. Until then, take care everybody. This is Katha's Happiness Frequency. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ഗുഡ് ഈവനിങ് റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അങ്ങനെ സമയം ദാ 4 മണി കഴിഞ്ഞു 6 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ കൂടെ മാറ്റ്നി മാഷപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ സിനിമാ വിശേഷങ്ങൾ, പുതിയ അപ്ഡേറ്റുകൾ സന്ദീപ് പറഞ്ഞിട്ടുണ്ടാവും. അതിനോടൊപ്പം പഴയ കുറച്ചധികം സിനിമാ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ എന്തായാലും നിസയും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും നമുക്ക് സിനിമയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ഗെയിംസിലേക്ക് കടക്കേണ്ട സമയമാണ് കേട്ടോ. ഗെയിം ടൈമില് ഇന്നത്തെ ദിവസത്തെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരുടെയും ദ ഫസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഏത് സിനിമയാണ് ദ ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പം തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കോൾ എടുക്കുന്നതായിരിക്കും. സോ ബേസിക്കലി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ കൂടിയാണ് കേട്ടോ. ഞാൻ കുറച്ചധികം ആൾക്കാരെ ഇങ്ങനെ എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ ഫസ്റ്റ് മൂവി ഏതാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പം ഞാൻ ചോദിക്കും, അതനുസരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം. മാക്സിമം എത്ര ആക്ടേഴ്സിൻ്റെ ഫസ്റ്റ് മൂവി പറയാൻ പറ്റും, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം. വളരെ പെട്ടെന്ന് ആൻസർ ചെയ്താൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് ആ ഒരു വിന്നർ ആവാനുള്ള ചാൻസും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം ഡയൽ ചെയ്യുക 444-9174 444-9174 വിളിക്കുക. ഞാൻ ചോദ്യം ചോദിക്കും, ഓരോരോ ആൾക്കാരുടെ പേരുകൾ പറയും, അവരുടെയൊക്കെ തന്നെ ആദ്യത്തെ മൂവി ഏതാണെന്ന് പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ വിളിച്ചു തുടങ്ങിക്കോളൂ 444-9174 444-9174 കേട്ടോ. അപ്പോൾ 30 സെക്കൻഡ് മാത്രമാണ് സമയമുള്ളത്. ഈ 30 സെക്കൻഡ്സിൽ എത്ര പേരുടെ ഫസ്റ്റ് മൂവി പറയാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ട്രൈ ചെയ്യുക, അത്ര തന്നെ. വിൻ ചെയ്യോ ഇല്ലയോ അതൊക്കെ രണ്ടാമത്തെ കാര്യം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സമ്മാനം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഡയൽ ചെയ്യാം 444-9174.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: This is only on
5: Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
2: This is Matinee Masha, only on
3: Radio Suno 91.7 FM. Matinee Masha,
4: brought to you by Safari. World-class shopping experience. Doha, Qatar.
5: And ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
6: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗെയിം ടൈം ആണ്. ഇപ്പോൾ ബാറ്റിംഗ് മാഷപ്പിൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില ആൾക്കാരുടെ പേരുകൾ പറയും. അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഒരു വ്യക്തി, അതായത് ആക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ആക്ട്രസ് ആയിരിക്കാം, അവരുടെ സിനിമ, അതായത് ആദ്യ സിനിമ ഏതാണോ അത് പറയണം. ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ ചൈൽഡ് ആർട്ടിസ്റ്റുകളായിട്ട് വന്നവരായിരിക്കാം, അതൊക്കെ ഓക്കെ കുഴപ്പമില്ല. നിങ്ങൾ പറ്റുന്ന പോലെ ഡെബ്യൂ മൂവിയോ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്ന മൂവിയോ ഏതാണെങ്കിലും പറയാൻ നോക്കൂ. മാക്സിമം നമുക്ക് ശ്രമിക്കാമെന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മുടെ കൂടെ ആരാണ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
7: എന്റെ പേര് സൂരജ്.
6: സൂരജ് റെഡിയാണോ?
7: റെഡിയാണ്.
6: ഞാൻ 30 സെക്കൻഡ് ടൈം തരും. ഈ 30 സെക്കൻഡ്സിനുള്ളിൽ ഞാൻ പറയുന്ന ആക്ടേഴ്സിന്റെ ഒക്കെ തന്നെ ഫസ്റ്റ് മൂവി ഏതാണെന്ന് തിങ്ക് ചെയ്യാ പറയാം. ചിലർ ചിലപ്പോ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ മറ്റ് ഭാഷകളിൽ ആയിരിക്കാം ആദ്യത്തെ മൂവി. കുഴപ്പമില്ല, അറിയാവുന്നത് പറയൂ. ചില അങ്ങനത്തെ കേസസ് വരുമ്പോ അവരുടെ ഡെബ്യൂ മൂവി നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലാത്ത ഇനിയിപ്പോ ചൈൽഡ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടുള്ളത് ഓർമ്മയിലുണ്ടെങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ആണോ? എവിടെ ഇപ്പൊ ഉള്ളത്? എന്തായാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. പാർവതി തിരുവോത്ത് ആദ്യ മൂവി ഓർമ്മയുണ്ടോ?
7: നോട്ട്ബുക്ക്.
6: ഓക്കെ, അതിനു മുമ്പ് ഒരു മൂവി ഉണ്ട്, ശരി, കുഴപ്പമില്ല. നെസ്ലിൻ. നെസ്ലിൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്, ഒരു സ്കൂൾ കാലഘട്ടം. സ്കൂൾ
7: നെസ്ലിൻ എനിക്ക് ദുൽഖറുമായിട്ട്.
6: ഓക്കെ, കുഴപ്പമില്ല. തണ്ണീർ മത്തൻ ദിനങ്ങളാണ്. ഓക്കെ, അതെ അതെ അതെ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഒരെണ്ണം കൂടി തരാം.
7: ഓക്കെ,
6: ഇത് പറയാൻ പറ്റുമോ അറിയില്ല, എന്നാലും നോക്കൂ. കാവ്യ മാധവൻ.
7: അഴകിയ
6: രാവണൻ അല്ലേ, അതിനൊക്കെ മുൻപേ ഉണ്ട്. ഇത് അഴകിയ രാവണൻ 96 91 തുടങ്ങി കാവ്യ മാധവൻ. പൂക്കാലം പരമായി
7: അറിയില്ല.
6: കുഴപ്പമില്ല.
7: മോഹൻലാലിന്റെ കൂടെ ഒന്ന് ചോദിച്ചേരി.
6: ഓ അങ്ങനെ, അതാ പറ വലാലേട്ടന്റെ പറഞ്ഞോ.
7: തിരനോട്ടം.
6: അപ്പൊ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഓർമ്മയില്ലേ?
7: ഓർമ്മയുണ്ട്.
6: ഒരു ലാലേട്ടൻ ഫാൻ ആണെന്ന് തോന്നുന്നു.
7: തീർച്ചയായും. ഖത്തറിൽ ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ വന്നിട്ട് ഇപ്പം 4 വർഷം കഴിഞ്ഞു. UNCC വെച്ച് ഹൃദയപൂർവ്വം ലാലേട്ടൻ പരിപാടി കാണാനൊക്കെ പോയിരുന്നു. ലാലേട്ടന്റെ ഡൈഹാർട്ട് ഫാൻ ആണ്. പുള്ളി ജീവിക്കുന്നു, അഭിനയിക്കുന്നു.
6: ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. ഒരു ലാലേട്ടൻ ഫാൻ ഒരു ലാലേട്ടൻ സോങ് വെച്ചുതരാം കേട്ടോ.
7: ഓക്കെ ബൈ.
6: ഓക്കെ ബൈ. അങ്ങനെ ലാലേട്ടൻ ഫാനും കൂടി അങ്ങനെ ലാലേട്ടനെ ചോദിക്കുന്നു വിചാരിച്ചിട്ട് വന്നതാണ്. ലാലേട്ടന്റെ ഒക്കെ എല്ലാ കുഞ്ഞു മക്കൾക്കും അറിയില്ലേ, അതൊക്കെ എങ്ങനെ ചോദിക്കാനാണ്. പക്ഷെ സിമ്പിളായിട്ട് ബാക്കി എല്ലാം ചോദിച്ചു. ഇനിയും സിമ്പിൾ ആക്കിയിട്ടുണ്ട് ഞാൻ, കാരണം കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് ആക്കിയിരിക്കുന്നത്. അപ്പം വേഗം വിളിക്കാം 444-4917 ഈ ഒരാഴ്ചയിലെ വിന്നേഴ്സ് ആകാനായിട്ടുള്ള ചാൻസ് ആണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് കോൾ റൈറ്റ് നൗ 444-4917. നമുക്ക് ചിത്രത്തിലെ തന്നെ ഒരു പാട്ടിലേക്ക് പോയാലോ? അപ്പൊ ചിത്രത്തിലെ പാട്ട് കേട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചൊക്കെ ഇങ്ങനെ പോവാ. എന്തായാലും ആസ്വദിക്കുന്ന സമയത്ത് ഡയൽ ചെയ്യാനും മറക്കണ്ട. 444-449-17.

0: up-to-date update brought to you by Sky Jewelry. Sky Jewelry, now open at Safari Mall, Abu Hamur.
1: ഗോൾഡ് റേറ്റിലേക്ക് പോവുകയാണ് അതിന്റെ അപ്ഡേറ്റ്. 24 കാരറ്റ് ഗോൾഡ് 499 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 460 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 436 കത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 376.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്.

0: Let's play football.
1: Football Mania.
2: രണ്ടായിരത്തി 2026 ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. രണ്ടാം ക്വാർട്ടർ യൂറോപ്യൻ വമ്പന്മാർ തമ്മിലാണ്, സ്പെയിൻ വേഴ്സസ് ബെൽജിയം. രണ്ടാം ക്വാർട്ടർ യൂറോപ്യൻ വമ്പന്മാർ തമ്മിലാണ് സ്പെയിൻ വേഴ്സസ്

0: ന്യൂസ് നോട്ട് കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: This is Matinee Masha, only on Radio Suno 91.7 FM. Matinee Masha. Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: മീശ മാധവനിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ കേട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളെ ഇതാ അടുത്ത സെറ്റ് ഓഫ് ഗെയിം, അതായത് ആ ഒരു ഗെയിമിലെ തന്നെ നെക്സ്റ്റ് കോൾസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദ ബാറ്ററി മാഷപ്പ്. അപ്പൊ ഗെയിം ടൈമിൽ നമ്മുടെ കൂടെ ഇനി ആരൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹലോ, അഫ്നാസ് റെഡി ആണോ? അഫ്നാസേ
1: റെഡി ആണ്.
0: ഓക്കെ, ഇതാ തുടങ്ങുന്നു 30 seconds. അഫ്നാസേ ഈസി ആയിട്ടുള്ളത് ആദ്യം തരാം. പൃഥ്വിരാജ്.
1: പൃഥ്വിരാജ് മന്ദനം.
0: ആ ഓക്കെ. വിനീത്. വിനീത് ശ്രീനിവാസൻ ആണോ കേട്ടോ ഉദ്ദേശിച്ചത്?
1: വിനീത് ശ്രീനിവാസൻ. ഫസ്റ്റ് സൈക്കിൾ.
0: അനശ്വര രാജൻ.
1: അനശ്വര രാജൻ ഫസ്റ്റ് മൂവി ഉദാഹരണ സുജാത.
0: ഓക്കെ. കുഞ്ചാക്കോ ബോബന്റെ സിനിമ ഏതാ ഓർമ്മയുണ്ടാകാത്തത്?
1: കുഞ്ചാക്കോ ബോബൻ ഫസ്റ്റ് മൂവി അനിയത്തി പ്രഭ.
0: ഓക്കെ. ഇനി നവ്യ നായർ.
1: നവ്യ നായർ നന്ദനം.
0: നന്ദനമാണോ? ഓക്കെ, അത് തെറ്റിപ്പോയി. ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, ബട്ട് അടിപൊളി, സൂപ്പർ. പെട്ടെന്ന് പെട്ടെന്ന് പറയാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എവിടുന്നാ വിളിക്കുന്നത് ഇപ്പോ?
1: ആ
0: ശരി ശരി, എന്നാ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യൂ കേട്ടോ.
1: ഓക്കെ,
0: ബൈ. ഹലോ, ഫൈസൽ. സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ ഫൈസലിന്, അപ്പൊ 30 seconds തരട്ടെ. അല്ലല്ല, ഫസ്റ്റ് മൂവി വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ.
1: ഓക്കെ. The game begins in
0: 3, 2, 1. Prithviraj.
2: Prithviraj sir. പേരുവരുന്ന മൂവി കാണുന്നുണ്ട്, എന്നെ കണ്ടുകൊണ്ട്.
0: അത് കൊള്ളാം. എന്നാലും
2: നന്ദനം.
0: ഓക്കെ. കുഞ്ചാക്കോ ബോബൻ.
2: അനിയത്ത് പ്രാവ്.
0: അനശ്വര രാജൻ.
2: അയ്യോ, ഞാൻ കണ്ടിട്ടില്ല.
0: ഓക്കെ, മഞ്ജു വാര്യറിന്റെ സിനിമയാണ്. കുഴപ്പമില്ല. വിനീത് ശ്രീനിവാസൻ.
2: മലർവാടി.
0: അല്ല, അത് അദ്ദേഹത്തിന്റെ ഇതല്ലേ, മലർവാടി ആർട്സ് ക്ലബ്. ആ സംവിധാനമല്ലേ, കുഴപ്പമില്ല. സൈക്കിൾ മൂവി ആയിരുന്നു കേട്ടോ. മറ്റത് ഉദാഹരണം സുജാതയായിരുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് പറയാൻ പറ്റിയില്ല രണ്ടെണ്ണം. അതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് എനിവേ ഫോർ കോളിംഗ്. ഓക്കെ, ബൈ ബൈ. എന്തായാലും ഈ ഒരു ഗെയിം ടൈം ഇവിടെ പൂർണ്ണമാക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്തൊരു മൂവിയെ കുറിച്ചിട്ട് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളതും. പക്ഷേ ഇൻ ബിറ്റ്വീൻ എനിക്ക് ഈ ഒരു കോളില് നമ്മളെ വിളിച്ച അഫ്നാസ് ഉണ്ടല്ലോ, അഫ്നാസ് അത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റേഡിയോസിനോട് വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയക്കണം കേട്ടോ. ഞാൻ നമ്പർ നോട്ട് ചെയ്യാൻ മറന്നു. ഈ 5000097 ഒരു മെസ്സേജ് അയക്കാൻ മറക്കരുത്. തിരിച്ച് വന്നിട്ട് ഞാൻ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ചിട്ട് പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 എഫ് ലക്ഷ്മിയാണ് കൂടെയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു, ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു ഇത് റിലീസ് ചെയ്ത സമയത്ത് അതൊന്ന് ജൂൺ മാസത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു കേട്ടോ, ഒരു മാസം മുമ്പ് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഈ സിനിമയുടെ പേര് സിംഗ് ഗീതം എന്നാണ്. ഇതിൽ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയലോഗുകളില്ല, ഡയലോഗുകളെല്ലാം തന്നെ പാട്ടിലൂടെയാണ് പാടുന്നത്. ഇതിൻ്റെ പാട്ട് ടോട്ടലി അല്ലെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന DSP ആണ്. ഇതൊരു തെലുഗു പടമാണ്, പക്ഷേ തെലുഗു, മലയാളം, തമിഴ് ഇങ്ങനെ എല്ലാ ഭാഷകളിലുമായിട്ട് ഈ സിനിമ ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ വന്നിരിക്കുകയാണ്. പ്ലീസ് ഡു വാച്ച് ഇറ്റ്. വൈ? ബിക്കോസ് ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഒരു ഒരു ഡിറക്ടർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സിംഗീതം ശ്രീനിവാസ് റാവു സർ. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല, അത്രയധികം പറയാനായിട്ടുണ്ട്. അത്രയധികം ഹിറ്റ് സിനിമകളാണ്, നാഷണൽ അവാർഡുകൾ മുതൽ കർണാടക, തമിഴ്നാട്, ഈവൻ ആന്ധ്രാപ്രദേശ്, എല്ലാ സ്ഥലത്തെയും, ഈവൻ ദ സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി സിനിമകൾക്ക് നമുക്കൊരു വലിയ എക്സാമ്പിൾ ആക്കി തന്ന, പല പല സിനിമകൾക്ക് ഡിറക്ഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. മായാബസാർ സിനിമയിലൂടെ ഏറ്റവും ദ ബെസ്റ്റ് മൂവീസ് ഓഫ് തെലുഗു ഫിലിം ഇൻഡസ്ട്രി, അതിലൂടെ അസിസ്റ്റൻ്റ് ആയിട്ട് തുടങ്ങിയതിന് ശേഷം നിരവധി പടങ്ങൾ, അതിൽ തന്നെ ചിലപ്പോൾ മലയാളികൾക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരും ഒന്ന്, പുഷ്പക വിമാനം എന്ന് പറയുന്ന കമൽഹാസൻ്റെ മൂവി, അതിൽ ഭയങ്കര രസകരമായി ഇതുപോലെ തന്നെ, അതിലും ഡയലോഗുകളില്ല, അഭിനയിക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ മറ്റ് ചില സിനിമകൾ കൂടിയുണ്ട്, പ്രത്യേകിച്ചും മൈക്കിൾ മദന കാമരാജൻ എന്ന് പറയുന്ന നമ്മുടെ ഈവൻ കമൽഹാസൻ്റെ മൂവി, അതുപോലെ പുഷ്പക വിമാനം കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മലയാളം, എനിക്ക് സോറി മലയാളം ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്ന രണ്ട് മൂന്ന് സിനിമയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 94 കേട്ടോ. 94 വയസ്സുള്ള ഒരാൾ എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഇപ്പോഴും ആക്റ്റീവായിട്ട് ഒരു സിനിമ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈവൻ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗീതം ശ്രീനിവാസ് റാവു സാർ മാത്രമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനത്തിൽ വന്നിട്ടുള്ള മൂവിയാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 93 വയസ്സിൽ അദ്ദേഹം ഡിറക്റ്റ് ചെയ്ത ഈ ഒരു മൂവി നന്നായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. ബട്ട് ദ ഓൺലി തിങ് ഇസ് ദാറ്റ് you should get prepared. ഒരു 2 മണിക്കൂറോളം നിങ്ങൾ പാട്ട് മാത്രമായിരിക്കും കേൾക്കുക, അതായത് അവർ സംസാരിക്കുന്നതൊക്കെ പാട്ടായിരിക്കും. ഞാൻ എന്ത് പറയണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ, ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ല, ബട്ട് അങ്ങനെയായിരിക്കും. എല്ലാ ഡയലോഗുകളും പാട്ടുകളായിരിക്കും. അപ്പോൾ ഒരു ചിലപ്പോൾ സുഖക്കുറവ് തോന്നിയേക്കാം, ബട്ട് ഇറ്റ്സ് എ വെരി യുണീക്ക് അറ്റംപ്റ്റ്. അതുകൊണ്ട് ഈ ഒരു യുണീക്കായിട്ടുള്ള മൂവി കണ്ടു നോക്കൂ, ഞാനും കാണാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനും എന്തായാലും അതിൻ്റെ റിവ്യൂ പറയാം. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, ബട്ട് സ്റ്റിൽ ഇഫ് യു വോണ്ട് ടു വാച്ച് ദിസ് മൂവി, ഇഫ് യു ആർ എ ട്രൂ മൂവി ലവർ, പ്ലീസ് ഡു വാച്ച് ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ. അതിനിടയിൽ ടാറ്റാ, ബൈ ബൈ.

ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്. അമേസിംഗ് ആയിട്ടുള്ള ഒരു ഈവനിംഗ് ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ 917 ഈവനിംഗ് സെൽ സ്റ്റുഡിയോ ക്ലോക്കിൽ. സമയം 5 മണി കഴിഞ്ഞ 8:47. Yet another beautiful ആയിട്ടുള്ള ഒരു ദിവസം അല്ലേ. നമുക്ക് രാവിലെ തൊട്ട് തന്നെ ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്ത് വളരെ കുഴപ്പമില്ലാത്ത ഒരു ദിവസമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അധികം ചൂടൊന്നും ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സംഭവം അല്ലേ. ഒട്ടുമിക്കവാറും പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന എല്ലാവരും ചായ കുടിക്കാനുള്ള പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും ഇന്നത്തെ ദിവസം വളരെയധികം കുറേയേറെ വിശേഷങ്ങൾ, ഓഫ് കോഴ്സ് കഴിഞ്ഞ ദിവസത്തിൻ്റെ മാച്ചിൻ്റെ ആ ഒരു വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്നത്തെ ഫുൾ ഷോയും നമ്മൾ അതേ കാര്യം തന്നെ പറഞ്ഞു വേണ്ടി വരും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഞാൻ ആ കാര്യം കൊണ്ടുവരുന്നില്ല. ബട്ട് ദെൻ യെസ്, ഷോ ബേസ് ചെയ്തിട്ടും ഫിഫ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്, സംസാരിക്കാനുണ്ട്. ആ വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം. ബട്ട് ദെൻ ഇപ്പം ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടി വരുന്നു ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്. ഈവനിങ് ടൈം കുറച്ചുകൂടി ഒന്ന് കളർഫുൾ ആക്കാനായിട്ട് വൺസ് അഗൈൻ വിഷിംഗ് യു ഓൾ എ വെരി വെരി വെരി ഹാപ്പി ഈവനിങ്. ആ ഒരു ഈവനിങ് വിഷോടുകൂടി നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. മെസ്സേജ് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ്, ബർത്ത്ഡേ വിഷ് ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി വിഷ് ആണെങ്കിലും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ആണെങ്കിലും ഇങ്ങ് പോകുന്നോട്ടെ. 5000917 സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 15 മിനിറ്റും 50 സെക്കൻഡും. യു ഹാവ് ടൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കെ

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thodangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സ് ഇൻ ദ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 22:44 വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം ദേ നമ്മൾ ഒരുമിച്ച് അകലേക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഈവനിങ് ടൈം. സോ എന്തായാലും ഈവനിങ് ടൈം പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്താണ് ഇന്നത്തെ പ്രത്യേകിച്ചുള്ള പ്ലാൻ എന്നൊക്കെ ഉള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ആ ഒരു ടെക്സ്റ്റിൻ്റെ കൂടെ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷും വെഡിങ് ആനിവേഴ്സറി വിഷയും ഒക്കെ തന്നെയാണ്. നമുക്കിതാ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് ആ ഒരു വിഷസ് ഒക്കെ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചുകൊണ്ട് അഷ്റഫിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അഷ്റഫ് ബ്രോ ഏറ്റവും മികച്ച ഒരു ഈവനിങ് ടൈം നേരെയാണ്. ഹാപ്പി ഹാപ്പി ഈവനിങ്. ആൻഡ് ഓൾസോ ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബർത്ത്ഡേ വിഷസ്. ഇന്നത്തെ ദിവസം ദേ നമ്മൾ 917 ഈവനിങ്സ് തുടങ്ങിയിട്ട് ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന ആ ഒരു ബർത്ത്ഡേ വിഷ് ഇസ് ഫ്രം മുസാഫിർ. എൻ്റെ പ്രിയ സുഹൃത്ത് അജ്മലിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടാണ് മുസാഫിർ ബ്രോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പിന്നെന്തിനേ ഓക്കെ ദാ. അപ്പോൾ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫോർ അജ്മൽ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

അപ്പോ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ആസ് യൂഷ്വൽ ദാ ഞാൻ അറിയിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ മുഹമ്മദ് രാജ മെസ്സേജ് അയക്കുന്നു, ഗുഡ് ഈവനിങ് വിഷസ്, വിഷിംഗ് യു ടു ഗ്രേറ്റ് ഈവനിങ് ടൈം. അപ്പോൾ ഈവനിങ് ടൈം പുറത്തൊക്കെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെൽഫി എടുത്ത് അയക്കാൻ മറക്കണ്ട. വൈ ബിക്കസ് ഇന്ന് ഒരു ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ട്, ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച ദിവസം. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റിയിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ഗുഡ് ഈവനിങ് വിഷസ് ഇങ്ങനെയും വന്നുകൊണ്ടിരിക്കുന്നു. ദിൽജിത്ത് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, അമീർ ഗുഡ് ഈവനിങ് പറയുന്നു, ജുബൈർ ഗുഡ് ഈവനിങ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വിഷസ് അറിയിക്കാമോ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്, ബട്ട് ദിൻ വിഷസ് വന്നിട്ടില്ല. ജുബൈർ ബ്രോ ധൈര്യമായിട്ട് സെൻഡ് ചെയ്തോ, ഞാൻ വെയിറ്റിംഗ് ആണ്. റഫീഖ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്, ജെയ്സൺ ഗുഡ് ഈവനിങ്, ജീന, ജിത്തിൻ, അതേപോലെ തന്നെ അഖിൽ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, അജ്മലിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വരുന്നു, തൻസീർ ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗംഭീരമായിട്ടുള്ള ഗുഡ് ഈവനിങ് വിഷസ്. അപ്പോൾ ഈവനിങ് ടൈം ഏറ്റവും സ്പെഷ്യൽ ആക്കാനായിട്ട് നിങ്ങളുടെ ഡ്രൈവിൻ്റെ കൂട്ടത്തിൽ ഞാനും ജോയിൻ ചെയ്യുകയാണ്. ആ ഒരു ജോയിനിങ്ങിൻ്റെ കൂടെ ഇതാ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷയമാണ് വന്നിരിക്കുന്നത്. 8-ാമത് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന നാദിരയ്ക്കും ജുബൈറിനും വേണ്ടിയിട്ട്, ജുബൈർ തന്നെയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്, കുറച്ച് മുന്നേ പേരയക്കാൻ വിട്ടുപോയി. അപ്പോൾ അതേ നാദിരയ്ക്കും ജുബൈറിനും വേണ്ടി 8-ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നു. രണ്ട് പേരും അടിപൊളിയായിട്ട് ഇന്നത്തെ ഈവനിങ് സെലിബ്രേറ്റ് ചെയ്യുക. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആ ഒരു ആനിവേഴ്സറി വിഷിന്റെ കൂടെ തന്നെ ഈ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആഹാ, എന്ത് ബ്യൂട്ടിഫുൾ സോങ് അല്ലേ. എസ്ര എന്ന സിനിമയിലെ ആ ഒരു സോങ് ആണ് നമുക്ക് ജുബൈർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ടു ഡെഡിക്കേറ്റ് ടു നാദിര. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സോങ്ങിലേക്ക്, എസ്ര എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിചരൺ പാടിയിരിക്കുന്ന വണ്ടർഫുൾ ട്രാക്ക്, കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Water bill. Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
7: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
8: 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുന്ദർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 37 മിനിറ്റും 6 സെക്കൻഡും. ജൂലൈ 8 ബുധനാഴ്ച ദിവസം ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയിലേക്കും കാര്യത്തിലോട്ടൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. ബട്ട് ദെൻ ഇവിടെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട് നിജോ മോൻ ജോസഫ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഷിഹാബ, ഗുഡ് ഈവനിങ് മെസ്സേജ് പറയുന്നു. അതേപോലെ തന്നെ മുഹമ്മദ് ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞിട്ടുണ്ട്. അഖിലേഷ് ഗുഡ് ഈവനിങ് പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ആനിവേഴ്സറി വിഷ് കൂടി വന്നിട്ടുണ്ട്. ഷിഹാബാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അൽ നാസർ ഡ്രൈവിംഗ് അക്കാഡമിയിലെ ലോഹിതാക്ഷന്, ഓക്കെ, ലോഹിതാക്ഷൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി വിഷ് ചെയ്യുന്നു ഫോർ മിസ്റ്റർ ലോഹിതാക്ഷൻ ആൻഡ് ഹിസ് വൈഫ്. ഹാപ്പി ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആ ഒരു ആനിവേഴ്സറി വിഷസ് പറഞ്ഞു പോകുമ്പോൾ ദാ ഗുഡ് ഈവനിങ് വിഷസുമായിട്ട് ഷാഫി ബ്രോ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഷാഫി ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ചായയൊക്കെ കുടിച്ച് ഉഷാറല്ലേ? അപ്പോഴത്തേക്കും നമുക്ക് മുജീബ് ബ്രോ ദേ ചായ കുടിക്കുന്നതിൻ്റെ ആ ഒരു ഫോട്ടോ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. ഒരു സെൽഫിയാണ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു അടിപൊളി ഈവനിങ്. ഒരിക്കൽ കൂടി വിഷ് ചെയ്യുമ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തൻസീർ. തൻസീർ ബ്രോ, എനിക്ക് ആ പാട്ട് മൊത്തത്തിൽ കിട്ടിയില്ല, പക്ഷേ പാട്ടിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ എന്താ പ്ലേ ചെയ്ത് തരാം. ഒരു സജഷനാണ്. നാളെ ദേ വെക്കേഷന് വേണ്ടി നാട്ടിലേക്ക് പോവുകയാണ്. സോ നാട്ടിലോട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരിക്കും എനിക്ക് ഈ പാട്ടൊന്ന് വെച്ച് തരാമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ പാട്ടിൻ്റെ ഫുൾ വേർഷൻ എൻ്റെ കയ്യിലില്ല. ചെറിയൊരു പോർഷൻ ഞാൻ കേൾപ്പിക്കാം.

കുറച്ചെങ്കിലും പാടിപ്പോയില്ലേ അതിന്റെ കൂട്ടത്തില്? ഇത് തന്നെയാണ് ലൈഫ് എന്ന് പറയുന്ന അല്ലേ. ഒരുപാട് ഒരുപാട് ഓർമ്മകളിലോട്ട് പോയിട്ട് ഉണ്ടായിരിക്കും. എന്തായാലും തൻസീർ ബ്രോയ്ക്ക് ചെറുതല്ല വലിയ ഓർമ്മകൾ തന്നെയാണ്. നാളെ നാട്ടിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അടിച്ചു പൊളിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക. ഏറ്റവും അധികം ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയവും കൂടിയാണ് നമ്മുടെ ആ ഒരു വെക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് 1 ഇയറിലായിരിക്കുമല്ലോ ഓൾമോസ്റ്റ് മിക്കവരും, ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരും 1 ഇയറിൽ, അല്ലാന്നുണ്ടെങ്കിൽ 2 ഇയേഴ്സിലായിരിക്കും നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാനായിട്ട് മറക്കണ്ട കേട്ടോ തൻസീർ ബ്രോ. ആൻഡ് ഓൾസോ തിരിച്ചു വരുമ്പോൾ ഒന്ന് കാണണം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹാപ്പി ജേണി കൂടി നമ്മുടെ തൻസീർ ബ്രോയ്ക്ക് വിഷ് ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ മനോഹരമായ മറ്റൊരു ട്രാക്ക് കൂടി നമ്മുടെ തൻസീർ ബ്രോയ്ക്കും, ടു ദ വൺസ് ഹു ആർ ട്രാവലിംഗ് ടുമോറോ നാട്ടിലേക്ക് പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട്. കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM, സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 കാരറ്റ് ഗോൾഡ് 376.50 കത്തോറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 436 കത്തോറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 460 കത്തോറിയാൽ, 24 കാരറ്റ് ഗോൾഡ് 499 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Hi, this is Arya.
4: You are listening to
3: Radio Suno. Radio Suno. Get to Kutubula.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner. 917 evenings. 917 evenings.

Once again, good evening and welcome back to Radio Sonora 91.7 FM 917 Evenings. In the time aanu Sandeepaanu koode join cheyyunnathu studio clockil samayam 6 mani kazhinja 6 minutum 45 secondum. എന്തൊരു ബ്യൂട്ടിഫുൾ ഈവനിങ് അല്ലേ? പക്ഷേ ഇന്നത്തെ ഈവനിങ്ങിന് കുറച്ച് ആവേശം കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടേക്കോ ഒരു ചെറിയ ഒരു എനർജി കുറവല്ലേ? ആ എനർജി കുറവ് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു മ്യൂസിക് കേൾക്കാത്തതുകൊണ്ടാണ്. ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് രീതിയിലുള്ള എന്താണ് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ടീമുകളൊക്കെ ഇന്നിപ്പോൾ ചിലപ്പോൾ റെസ്റ്റിങ്ങിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വേദിയിലേക്ക്, ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ ഈ ആവേശം കാണിക്കുമ്പോൾ നമ്മുടെ ആവേശം തീരെ കുറഞ്ഞു പോകാനായിട്ട് പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു ആവേശം കുറച്ചുകൂടി ഒന്ന് സെറ്റിലേക്ക്, ആ ഒരു ലൈനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഫിഫ വേൾഡ് കപ്പ് 2022 ഒരുപാട് മെർക്കൻഡൈസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് തന്നെയാണ് ഓരോ ചെറിയ സാധനങ്ങൾ. അതൊരു ടീഷർട്ട് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഫുട്ബോൾ ആയിരിക്കാം, ഒരുപാട് സാധനങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഓർമ്മകൾ വരാറുണ്ട്. എന്തിന് പറയുന്നു, ആ ടൈമിൽ ഫിഫ ടൈമിൽ നമുക്ക് കിട്ടിയിരുന്ന, കുടിക്കാൻ കിട്ടിയിരുന്ന ഗ്ലാസ്സിൽ ആ ഒരു സിമ്പലും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും കാണുമ്പോൾ, അത് സൂക്ഷിച്ച് വെച്ചേക്കുന്നവരുമുണ്ട്, അതൊക്കെ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള എനർജിയും കാര്യങ്ങളും ഒക്കെ തോന്നാറുണ്ട്. എന്തായാലും ഫിഫയുടെ എനർജി കുറച്ചുകൂടി ഒന്ന് ഓണാക്കാൻ ദാ ഈ വർഷത്തെ ഫിഫ 2026 ഫിഫയിലെ ആ ഒരു ഒഫീഷ്യൽ മെർക്കൻഡൈസസ് ബോളും ടീഷർട്ടും ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്, പെട്ടെന്ന് ഫോൺ എടുക്കുക 5000917ലേക്ക്. നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണ് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ഞാൻ വെയിറ്റിംഗ് ആണ്. ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ടീം എന്നറിയാനായിട്ടും നിങ്ങൾക്ക് ആ ഒരു മെർക്കൻഡൈസസ് കിട്ടാനുള്ള വഴി പറഞ്ഞു തരാനായിട്ടും, എന്തായാലും ആ ഒരു വഴി എന്താണെന്നറിയാൻ വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ സോണ 91.7 FM. ഈ ഒരു ടൈമിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാറായിട്ട് പറക്കണ്ട 5000917ലേക്ക്. ആൻഡ് ഐ വിൽ ടെൽ യു ദ വെയിറ്റ് ഫോർ മെർക്കൻഡൈസസ്, അതും വെറും മെർക്കൻഡൈസസ് അല്ല, ഒഫീഷ്യൽ ഫിഫ 2026 മെർക്കൻഡൈസസ്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 13:34 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back to Radio Sunna 91.7 FM 917 Evenings in a Time. Sandeep Anu Khude John G. In the studio clock, il samayam 6 manikal nye 21 minutes 39 seconds. Here we go. Oru wonderful aitulla evening. Bayangara energetic aitulla evening thanneyaana. Innathe aa oru football malsarangal onnum thanne illengilum namukku aavesham kootanayittu ivide oru vaadu messages ingane vannukondirikkunnu. Oru vaadu veera aichittundado. Mohammed Raja, Shihab, Anfal, adhe pole thanne Arnav, Toshi Thomas, Shafi, ബിനോയ്ദാസ്, നൌഷദ്, മിർഷാദ്, അനുരാജ്, രമേശ്, ദീപു ഇവരൊക്കെ അയച്ചേക്കുന്ന അവരുടെ ഫേവററ്റ് ടീമിൻ്റെ പേരാണ്. ആൻഡ് വൈ? ബിക്കോസ് ഇതിനൊരു ചെറിയ ലീഡ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലീഡിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ദി എനർജി. യെസ്, ഫുട്ബോൾ ആവേശം തകൃതിയായിട്ട് ദേ ഖത്തറിൽ മാത്രമല്ല ലോകമെമ്പാടും തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൻ്റെ ഒരു ഭാഗമാകുക അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു മെമ്മറി നമ്മുടെ കയ്യിൽ, ഒരു പീസ് ഓഫ് മെമ്മറി തീർച്ചയായിട്ടും എല്ലാ കാലത്തും നമുക്ക് ചെറിയ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഫീഫ ഒറിജിനൽ ഒഫീഷ്യൽ മെർക്കൻഡൈസസ് കിട്ടാനായിട്ട് ഒരു ചെറിയ വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആ ഒരു വഴിയിലേക്കുള്ള ലീഡ്, ആദ്യം എനിക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്നുള്ളത് അറിയണം. അത് വെയിറ്റ് ചെയ്ത് ഞാനിരിക്കുകയാണ്. 5000 നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണ് എന്നുള്ള മെസ്സേജ് അയക്കാനായിട്ട് മറന്നു പോകണ്ട. ആ ഒരു മെസ്സേജിന് വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുന്നു. ഐ എൽ ടെൽ യു ദ ലീഡ് ഇൻ സം ടൈം. ആ ലീഡ് എന്താണെന്ന് അറിയാൻ കുറച്ചധികം പേര് തന്നെ എന്താണ് പ്രോ പെട്ടെന്ന് പറ പെട്ടെന്ന് പറ എന്നുള്ള മെസ്സേജൊക്കെ വരുന്നുണ്ട്. ബട്ട് ദെൻ ഇച്ചിരി സസ്പെൻസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഇഷ്ട പെട്ടെന്ന് ഇതേ മെസ്സേജ് വന്നോട്ടെ. ഇവിടെ എനിക്ക് ഓരോ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഫേവറേറ്റ് ടീംസും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു കാലത്തും ചേഞ്ച് ആവാൻ പോകുന്നില്ല. ദേ വോണ്ട് ബി എനി പെർട്ടിക്കുലർ ചേഞ്ച് ഇൻ യുവർ ഫേവറേറ്റ് ടീം. വൈ? ബിക്കോസ് നമ്മൾ ആ ഒരു ടീമിൽ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം മെമ്പേഴ്സ് ആയിരിക്കാം. എല്ലാവരും തന്നെ നമ്മുടെ ഹൃദയത്തിൽ, ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയമില്ല. സോ ഡു ദാറ്റ് റൈറ്റ് നൗ. ഒരു വലിയ വലിയ അനൗൺസ്മെൻറ്റുമായിട്ടാണ് ഞാൻ എത്തുന്നത്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Once again, welcome back to Radio Soda 91.7 FM 917 Evenings in the Time. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഫുട്ബോൾ മാനിയ അത്യാവശ്യം നല്ല രീതിയിൽ

0: തന്നെ കുറച്ചൊരു എക്സൈറ്റിംഗ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 2026 ഒഫീഷ്യൽ ഫീഫ മെർക്കൻഡൈസസ് കിട്ടാനുള്ള ഒരു ചെറിയ മാർഗം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഐവ് ഗോട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ടെക്സ്റ്റിംഗ് മീ ഇവിടെ, ജോജി, എസ് കെ, അബു, ദീപു, രമേഷ്, അനുരാജ് ആൻഡ് ഓൾസോ അഖിൽ, വരുൺ, നൌഷാദ്, ദിൽജിത്ത്, സുജിത്ത്, അതേപോലെ തന്നെ ജെയ്സൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഫേവററ്റ് ടീംസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീമുകളാണ് ഞാൻ മെസ്സേജായിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ദി എനർജി guys. യെസ്, ഓഫ് കോഴ്സ് ഫുട്ബോൾ മാനിയ. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ആ ഒരു ഗെയിം ഇല്ലെങ്കിലും ആവേശത്തിൽ നിന്ന് നമുക്ക് പിന്നോട്ട് മാറി നിൽക്കാൻ പറ്റില്ല guys, പറ്റില്ല.
1: Let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: യെസ്, ഓഫ് കോഴ്സ് ഫീഫ ആവേശത്തിൽ തീർച്ചയായിട്ടും ഇത്തവണത്തെ 2026 ഫീഫ ഒഫീഷ്യൽ മെർക്കൻഡൈസേഴ്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സൽവ റോഡുള്ള നമ്മുടെ വാൽവലീൻ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. സോ അവിടെ നിന്ന് ഒരു സർവീസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഫീഫയുടെ 2026 ഒഫീഷ്യൽ മെർക്കൻഡൈസേഴ്സ് ആണ് ലഭിക്കുന്നത് ഫ്രീ ആയിട്ട്. അതും ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു സർവീസ് എടുക്കുമ്പോൾ, ഓഫ് കോഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്പുണ്ണി ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ, ആ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരുമായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, ഇതാ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. യു വിൽ ഗെറ്റ് എ 30% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട്. ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് അല്ല, ജസ്റ്റ് ഇമാജിൻ, വാൽവലൈൻ പോലുള്ള ഒരു US ബ്രാൻഡ് ഇസ് ഗിവിംഗ് യു സച്ച് എൻ അമേസിംഗ് ഓഫർ. ഇനി ഇത് മാത്രമല്ല, ഓഫർ തീർന്നിട്ടില്ല അവിടെ കൊണ്ട്, യു ഹാവ് എ സർപ്രൈസ് കമ്മിങ് അപ്പ്. ഒരു ഗംഭീരമായിട്ടുള്ള സർപ്രൈസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റേഡിയോസിനോട് ഒഫീഷ്യൽ പേജിൽ പോയതിന് ശേഷം ആ ഒരു ഒഫീഷ്യൽ വീഡിയോ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നുപോകണ്ട. അപ്പോൾ നമുക്ക് മെഗാ ഇവൻറ്റിലേക്ക്, ആ ഒരു മെഗാ സർപ്രൈസ് എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, 30% ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഏതൊരു സർവീസിനും ക്വിക്കായിട്ടുള്ള സർവീസ് ആണ്. സോ സൽവ റോഡിലുള്ള വാൽവലൈൻ ഷോറൂമിലേക്ക് പോകുന്നു. നമ്മുടെ സർവീസ് ഓയിൽ ചേഞ്ച് ആണെങ്കിലും ഏതൊരു സർവീസ് ആണെങ്കിലും നമുക്ക് 30% ആണ് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. സോ വൈ വേസ്റ്റ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി? അതിൻ്റെ കൂട്ടത്തിൽ 2026 അതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ദിസ് ഇസ് ദ ഹൈലൈറ്റ് വിച്ച് ഐ ഹവ് സീൻ. 2026 മെർക്കൻഡൈസസ് വിച്ച് മീൻസ് ഫുട്ബോൾ ടീഷർട്സ് ഇതൊക്കെ നമ്മൾ സ്വന്തമാക്കാനുള്ള ആ ഒരു അവസരമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വൈ വേസ്റ്റ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി? ഇഫ് യു ആർ അബൌട്ട് ടു ചേഞ്ച് ഓയിൽ അല്ലെങ്കിൽ കാറിൻ്റെ സർവീസ്, ദിസ് ഇസ് ദി അമേസിംഗ് ഓഫർ ദാറ്റ് യു ഹവ് ഗോട്ട് ഇൻ ടൗൺ. സോ ഡു അവെയിൽ ദ ഓപ്പർച്യൂണിറ്റി. മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്, സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. Today's Go Rate Update brought to you by Sky Jewelry.
2: Sky Jewelry now open at Safari Mall, Abu Hamur.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 കാരറ്റ് ഗോൾഡ് 367.50 ഖത്തർ റിയാൽ, 21 കാരറ്റ് ഗോൾഡ് 425.50 ഖത്തർ റിയാൽ, 22 കാരറ്റ് ഗോൾഡ് 449.50 ഖത്തർ റിയാൽ, ആൻഡ് 24 കാരറ്റ് ഗോൾഡ് 487.50 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ 91.7 KTKK.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ് ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ ഒപ്പം സേവ് ചെയ്യൂ
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. കുറച്ചധികം നേരമായിട്ട് അടിപൊളി പാട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് സ്ലോ മോഷൻ കൂടെ പിടിക്കാം, നല്ലതെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. സ്ലോ മോഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഫാസ്റ്റ് ട്രാക്കിൽ ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, വെൽക്കം.
1: എന്തൊക്കെയുണ്ട്
0: ആശാവിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാനാണ് വിളിച്ചത്. കുറച്ചു മുമ്പ് ഒരു ഡാൻസ് കണ്ടായിരുന്നു താങ്കളുടെ. ഏറ്റവും അടിപൊളിയായിട്ട് നാളെ ഒരു ഗംഭീര ഇവന്റ് നടക്കാൻ പോവുകയാണ്. ICC വെച്ച് ഈവനിങ് ടൈം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ പോയി തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് തന്നെ കണ്ണൂർ സീനത്ത് മാം ദിയാ ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ പോകുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആദ്യം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് കം ഫേഴ്സ് സെർവ് പോലെയാണ്. അപ്പോൾ അത് ആദ്യമേ പോയി സീറ്റൊക്കെ പിടിച്ച് ഉഷാറായിട്ടിരിക്കുക. ആൻഡ് എനർജിയുടെ ഒരു ചെറിയ കാര്യം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആശയുടെ പേജിലേക്ക് പോയി നോക്കിയാൽ മതി. ആ ഒരു എനർജി കാണാൻ പറ്റും. ബട്ട് ദെൻ ഇതൊന്നും അല്ല എനിക്ക് ആശയോട് ചോദിക്കാനുള്ള ചോദ്യം. ഇപ്പൊ എന്താണ് നടക്കുന്നത്? ക്യാ ചൽ രഹാ ഹേ? ഫോഗ്. അല്ല, എന്താ ഓർമ്മ വന്നേ? യെസ്, അപ്പോൾ വേൾഡ് കപ്പ് ടൈം നമുക്ക് ഏറ്റവും അധികം മെമ്മറീസ് തരുന്ന ഒരു സംഭവമാണ് വേൾഡ് കപ്പിൻ്റെ ഈ പറഞ്ഞ പോലെ മെർക്കൻഡൈസസ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഫുട്ബോള്, അതേപോലെ തന്നെ ടീഷർട്ട്സ്. ഇവിടെ ഉണ്ടായിരുന്ന ടൈമിൽ നമ്മൾ ഫിഫയുടെ 2022 ഫിഫയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഖത്തറിലുള്ള ഒരു 98% ആൾക്കാരുടെ കയ്യിലും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മേടിക്കും. നമ്മൾ ഇനി
1: പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ടാവും.
0: യെസ് യെസ് ഓഫ് കോഴ്സ്. അപ്പോൾ ഇനി പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാറ് സർവീസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഈ സംഭവം ഫ്രീ ആയിട്ട് കിട്ടിയാൽ അതൊരു ഡബിൾ തമാക്കയല്ലേ?
1: തീർച്ചയായിട്ടും. ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്
0: ഒഫീഷ്യൽ ഫിഫയുടെ 2026 മെർക്കൻഡൈസസ്, സ്പെഷ്യലി ബോള്, അതേപോലെ തന്നെ ടീഷർട്ട്, ജേഴ്സി ഒക്കെ കിട്ടുമ്പോൾ സന്തോഷം തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫേവററ്റ് ടീമിൻ്റെ പേരൊന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീപ് സെൻഡിങ് യുവർ ഫേവററ്റ് ടീംസ് നെയിം. പക്ഷേ ഇതല്ല എനിക്ക് ആശയോട് ചോദിക്കാനുള്ള
1: ആശ.
0: എന്താണ് ലെഗസി പാച്ച്?
1: അയ്യോ,
0: എന്താണ് ലെഗസി പാച്ച്?
1: ഇത്ര വലിയ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്.
0: അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ഗെയിം ബോക്സിൽ കേട്ടോ.
2: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
0: അപ്പോൾ ഗെയിം ബോക്സിൽ എനിക്കിന്ന് ചോദിക്കാനുള്ളത്, ലെഗസി പാച്ച് എന്നുള്ള ഒരു പാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 2026 ഫിഫയിൽ. എന്താണ് ആ സംഭവം എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917 ലക്കി വിനേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മൂവിയുടെ ടിക്കറ്റ്സ് ആണ്. ഏത് മൂവിയാണെന്നുള്ളത് സർപ്രൈസ്. അതെ, ആശയിരിക്കുക. ഏത് മൂവി ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ സിനിമ വരുന്നുണ്ട് ഗൈസ്. ഏതാണ് മൂവി എന്ന് അറിയാനായിട്ട് കൂടി വെയിറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് എ സർപ്രൈസ് കമ്മിങ് ഓൺ ദ വേ. സോ എനിക്ക് അറിയേണ്ടത് എന്താണ് ലെഗസി പാച്ച് എന്നുള്ളതാണ്. ലെഗസി പാച്ച് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917. സന്ദീപും ആശയാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട്
1: കൂട്ടുകൂടാം.
0: അടിപൊളി പാട്ടായാലോ?
1: തീർച്ചയായിട്ടും.
0: ഏത് പാട്ടാ?
1: അറിയൂടാ,
0: കേട്ടില്ല. ഏതാ പാട്ട്? ഏതാ?
1: അടിപൊളി.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
1: You're listening to 917 evenings presented by Joy Alukas, world's favorite jeweler,
2: powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
1: And
5: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
4: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: 917 ഈവനിംഗ്.
6: Once again, welcome back to Radio Sunna 91.7 FM. 917 evenings in the time aanu. Sandeep aanu koode join cheyyunnathu. July 8th theyathi budhanaazha divasam ettom gambheeramaayittulla oru evening thaneyaanu, because the energy enikku ivide dei nammude inbox il kaananaayittu saadhikkunnundu. Namukku ishtapetta game match malsarangalum okke thanne ingane nadandondirikkunnu. Innu oru divasam ingane oru break vannu poyappo evidengilum okke nammal chindichaanille, ayyo innu oru match undayirunnengil we might be missing that to the core. Pakshe ee kaaryangal പറഞ്ഞു പോകുമ്പോഴും നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. സ്റ്റേ ഹൈഡ്രേറ്റഡ്.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
6: ഓഫ് കോഴ്സ് പല കാര്യത്തിലും നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ കാര്യം നോക്കിയതിന് ശേഷം. ഐ എം നോട്ട് ട്രൈങ് ടു സേ ദറ്റ് സെൽഫിഷ് ആവണം എന്നല്ല, പക്ഷേ പല കാര്യങ്ങളും നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, നമ്മുടെ മെൻറ്റൽ ഹെൽത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ചിന്തിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിനൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. എന്തായാലും പോസിറ്റിവിറ്റി കുറച്ചൊന്ന് കൂട്ടാനായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ദാറ്റ്. ഫുട്ബോൾ മാനിയ ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി ക്വസ്റ്റ്യൻ.
8: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
9: ഫുട്ബോൾ മാനിയ. എവരി ഗോൾ, എവരി മാച്ച്, എവരി മൊമെന്റ് ഓഫ് ദി ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടോർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദി ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവരിവെയർ. വിസിറ്റ് വാൽവോലിൻ ഫിറ്റ് സർവീസ്, സൽവാർ റോഡ്, കത്ത്.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
6: ചോദ്യം ചോദിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് റിസർച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ലിസ്ണേഴ്സ്. ഇതാ ഇവിടെ ഒരുപാട് ആൻസേഴ്സ് തന്നെ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഇക്ബാൽ ബ്രോ, ഞാൻ ആ ആൻസർ വായിച്ചു നോക്കി. ഫുട്ബോൾ ലെജൻസിന് നൽകുന്ന പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗോൾഡ് സ്ലീവ് ബാഡ്ജിനെയാണ് ലെഗസി പാച്ച് എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. തെറ്റല്ല, പക്ഷേ എന്നാലും കുറച്ചുകൂടി ഒന്ന് സ്പെസിഫിക് ആകാം. അതിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് പോകുന്ന ഒരു ഫാക്ടർ കൂടിയുണ്ട്. എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ ഒരു ലെഗസി പാച്ചിന്റെ കാര്യം കേൾക്കുമ്പോൾ 2026 ഫിഫ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ലെഗസി പാച്ച് എന്താണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഭരത് ആനന്ദ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, നൌഷാദ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, അസർ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജുബൈർ, സനൂബ്, നാദിറ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അജ്മൽ റൈറ്റ് ആൻസർ പറയുന്നു, മുസാഫിർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും വിട്ടുപോവാൻ സാധ്യതയുള്ള ഒരു എലമെന്റ് ഉണ്ടല്ലോ, ആ ഒരു എലമെന്റ് ആണ് ഇക്ബാൽ ബ്രോ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്ബാൽ ബ്രോ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്താൽ കറക്റ്റ് ആയിട്ടുള്ള സംഭവം കിട്ടും. ഞാൻ വെയിറ്റിംഗ് ആണ് ആൻസേഴ്സിന് വേണ്ടിയിട്ട്. What is called a ലെഗസി പാച്ച്? സോ ഇത്തവണ ഒരുപാട് സംഭവങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 2026 ഫിഫയില്. എന്തായിരുന്നു ലെഗസി പാച്ച് അഥവാ ഡെബ്യൂ പാച്ച് എന്ന് പറഞ്ഞൊരു പാച്ച് ഉണ്ട്, ബട്ട് ഡെബ്യൂ പാച്ചിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ലെഗസി പാച്ച് എന്താണെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു പോകരുത്. ലക്കി വിന്നേഴ്സിനെ കാത്ത് മൂവി ടിക്കറ്റ്സ് വെയിറ്റിംഗ് ആണ്. ഏത് മൂവിയാണെന്ന് അറിയാനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ 91.7 FM. And moving to our wonderful track, റൊമാൻസ് എന്ന ചിത്രത്തിലെ പാട്ട് മേലെ മാനത്തൂടാണോ. ഞാൻ പാടിയാൽ ശരിയാവില്ല, അതുകൊണ്ട് ദ അനൂപ് മോഹൻദാസ് വിവേക് പാടിയിരിക്കുന്ന ആ ഒരു ട്രാക്ക്.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈ ചോടും വെക്കണ കിഴക്കില്ലേ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ

0: ഐഫോൺ ഷൂഫ് ആപ്പ്.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: ബ്രോട്ട് ടു യു ബൈ
6: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
7: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
8: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം.
9: എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, കത്ത്.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back to Radio Suno 921.7 FM 917 evenings in the time. സന്ദീപാണ് കൂടെയുള്ളത്. ഫുട്ബോൾ വിശേഷങ്ങൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ 2026 ഫിഫയിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ കുറേ ഇൻട്രൊഡക്ഷൻസ് നടന്നിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ഷനിൽ ലെഗസി പാച്ച് എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് പേരെനിക്ക് ഉത്തരം കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. ഭരത് റൈറ്റ് ആൻസർ പറയുന്നു, ആനന്ദ് റൈറ്റ് ആൻസർ, നൌഷാദ് സി കെ റൈറ്റ്. ഇവിടെ ഒരുപാട് പേരെനിക്ക് ഉത്തരം കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. ഭരത് റൈറ്റ് ആൻസർ പറയുന്നു, ആനന്ദ് റൈറ്റ് ആൻസർ, നൌ

കളിക്കുന്ന ഓരോ പ്ലേയേഴ്സിനും. സോ ദാറ്റ് മീൻസ് 5 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും ഫിഫ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് ഈ ലെഗസി പാച്ച് കാണാനായിട്ട് പറ്റുന്നത്. സോ ബേസിക്കലി അവരുടെ ആ ഒരു ആം നമ്മുടെ എന്താണ് കൈയുടെ ഭാഗത്തായിട്ട് ഈ പാച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ലെഗസി എന്നുള്ള ഒരു അടയാളപ്പെടുത്തലോടു കൂടിയാണ് പാച്ച് വരുന്നത്. ആൻഡ് ദിസ് ഡിനോട്ട്സ് ആദ്യമായിട്ടല്ല ഈ വ്യക്തി ഇതിനു മുന്നേയും, അത് ഇതിനു മുന്നേ ഒന്നോ രണ്ടോ തവണയല്ല 5 തവണ, അതല്ല എന്നുണ്ടെങ്കിൽ 5 തവണയ്ക്ക് മുകളിൽ ഫിഫ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇൻഡിക്കേഷനാണ്, ആ ഒരു നോട്ടിഫിക്കേഷനാണ് ലെഗസി പാച്ചിലൂടെ നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ ആൻഡ് യെസ്, ലെഗസി പാച്ചിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഡെബ്യൂ പാച്ചിൻ്റെ കാര്യമാണ്. ആസ് ദ നെയിം സ്റ്റേറ്റ്സ്, ഡെബ്യൂ പാച്ച് ഇസ് ഫസ്റ്റ് ടൈമർ, ആദ്യമായിട്ട് ഫിഫ വേൾഡ് കപ്പിലെത്തുന്ന ആ ഒരു പ്ലെയറിന് ഡെബ്യൂ പാച്ചും നൽകിയിട്ടുണ്ട്. സോ അതാണ് ഡെബ്യൂ പാച്ച് എന്ന് പറയുന്നത്. ലെഗസി പാച്ച് ആൻഡ് ഡെബ്യൂ പാച്ച് 2026 ഫിഫ വേൾഡ് കപ്പ് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്റ്റുകളും കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ ദാ ഇത് മറക്കാനായിട്ട് നിൽക്കണ്ട, ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ധൈര്യമായിട്ട് നമുക്ക് പറയാമല്ലോ ഇന്നതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇനി നമ്മളൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്, എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിലെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ സോങ്. യു ആർ ലിസണിംഗ് ഓൺ റേഡിയോ സണ്ണി 91.7 FM.

0: തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ. ഫുട്ബോൾ മേനിയ.
0: ർ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. രണ്ടാം ക്വാർട്ടർ യൂറോപ്യൻ വമ്പന്മാർ തമ്മിലാണ്, സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ബ്രസീലിനെ തകർത്ത നോർവേയുടെ എതിരാളികൾ ശക്തരായ ഇംഗ്ലണ്ടാണ്. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും.
3: ഞാൻ ജോണി ആന്റണി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: 917 ഈവനിംഗ്സ്.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ, ശ്രേയാ ഘോഷാൽ, ഹരിശങ്കർ, വാട്ട് എ കോമ്പിനേഷൻ. കിടിലമായിട്ടുള്ള ആ ഒരു പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അരികിൽ ഇപ്പോൾ എത്തുന്നത്. യു വിൽ ബി ഹിയറിംഗ് ദിസ് എ ലോട്ട്. പക്ഷേ തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി സന്തോഷമാണ് എപ്പോഴും ഒരു ഇൻ ഹൗസ് ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തുമ്പോൾ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു റേഡിയോ ഡ്രാമ ഫസ്റ്റ് ബെൽ.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ഫസ്റ്റ് ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
0: ഇൻഫാക്ട് കാതോർത്തിരിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷേ ആദ്യത്തെ ആ ഒരു കടമ്പ കടക്കണമെങ്കിൽ നമ്മളുടെ സ്ക്രിപ്റ്റ്സ് ഒക്കെ തന്നെ നമുക്ക് വളരെ സേഫായിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് എത്തണം. അപ്പോൾ അത് മറന്നു പോകേണ്ട. സ്ക്രിപ്റ്റ് അയക്കാനായിട്ട് pr@suno.qa എന്ന ആ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റുകൾ അയക്കേണ്ടത്. ഇഫ് അറ്റ് ഓൾ യു ആർ വില്ലിംഗ് ടു പാർട്ടിസിപ്പേറ്റ്, തീർച്ചയായിട്ടും ഗോ അഹെഡ്. ഒരുപാട് പേരുടെ സ്ക്രിപ്റ്റുകൾ റെഡിയാണ്, ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ബട്ട് ദെൻ സ്ക്രൂട്ടനൈസ് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ ആ ഒരു ലെവലിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ തന്നെ ക്ലാരിറ്റിയിൽ വരും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. ആൻഡ് ഓൾസോ ദേർ ആർ പാർട്ടിസിപ്പൻസ് റെഗുലറായിട്ട് നമ്മുടെ എല്ലാ സീസണിലും. ആസ് ഇറ്റ് വാസ് സെഡ്, നാലാമത്തെ സീസണാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യ മൂന്ന് സീസണുകളിലും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരുപാട് പേര് വീണ്ടും ഫോർത്ത് സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതുമയും അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളും. എവറിഥിങ് ഇസ് സെറ്റ് ഹൈ. സോ റേഡിയോ ഡ്രാമ ഖത്തറിനുള്ളിൽ മാത്രമല്ല GCC എമ്പാടും നടക്കാൻ പോകുന്ന ഈ ഒരു ഗംഭീര എൻട്രീസ് എല്ലായിടത്തും തന്നെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗംഭീരമായിട്ടുള്ള എന്താണ് ഒരു ഈ ഒരു ഇവൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ആൻഡ് ഓൾസോ ബ്യൂട്ടിഫുള്ളി എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അത് സൗണ്ടിലൂടെ മറ്റുള്ളവരുടെ അടുത്ത് പിക്ചറൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഡു സെൻഡ് യുവർ എൻട്രീസ് ടു pr@suno.qa.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
0: ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ്, ഹാപ്പി സർദാർ എന്ന സിനിമയ്ക്ക് വേണ്ടി അഭയ ഹിരൺമായി ആൻഡ് ഓൾസോ സിയാ ഉൽ ഹഖ് പാടിയിരിക്കുന്ന വണ്ടർഫുൾ ട്രാക്ക്.

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി. മോർണിംഗ് സവാരി,
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
2: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
8: Just feel like you're home.
9: Hi, I'm Lulu George.
10: You're listening to
9: Radio Sunno. Kattarle favorite radio station. Radio Sunno. Kettu kettu kootu kooda.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റും 43 സെക്കൻഡും. ഈ വൈകിയ വേളയിൽ നമുക്കൊരു ബർത്ത്ഡേ വിഷ് കൂടി വന്നിട്ടുണ്ട്. അനൂപാണ് ബർത്ത്ഡേ വിഷസ് അയച്ചേക്കുന്നത് ഫോർ ഡിയർ ഫ്രണ്ട് ലക്ഷ്മിക്ക് വേണ്ടിയിട്ട്. സോ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് പറഞ്ഞേക്കണേ സന്ദീപ് ബ്രോ എന്നുള്ള വിഷസ് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് വിഷ് ചെയ്യാണ്ടിരിക്കുന്നത്. സോ അടിപൊളി ഒരു ബർത്ത്ഡേ വിഷസ് ദ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

0: യെസ്, ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. വെതർ അപ്ഡേറ്റിൻ്റെ ടൈം. യെസ്, രാത്രി സമയം കറങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കൂടെ ആ ഒരു മാസ്കൊക്കെ കരുതാനായിട്ട് മറക്കണ്ട. പൊടിക്കാറ്റിനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ച ഒരു കാര്യം തന്നെയാണ്, പക്ഷേ ഇന്നും ആ ഒരു അറിയിപ്പിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. തീർച്ചയായിട്ടും എന്തെങ്കിലും ആസ്മ അല്ലെങ്കിൽ ബ്രീത്തിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് പുറത്തു പോകുമ്പോൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു കാര്യം സൂക്ഷിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. എന്താണെന്നുള്ളത് ഓൾമോസ്റ്റ് കുറേ പേർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും.
1: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
0: ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ടൈമിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ബോഡിയിൽ നിന്നും ഇലക്ട്രോലൈറ്റ്സ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സാധ്യതകളായിട്ട് വരുമ്പോൾ വൈ ടേക്കിംഗ് അപ്പ് റിസ്ക്? അങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. കഴിഞ്ഞ ദിവസം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ മെസ്സേജൊക്കെ അയച്ചു തരുന്നുണ്ടായിരുന്നു. കാറിൻ്റെ അകത്ത് 6 ബോട്ടിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് സന്ദീപ് പറയുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു വണ്ടർഫുൾ ട്രാക്ക്, ഗപ്പി എന്ന സിനിമയിലെ ട്രാക്കിലേക്ക് സൂരജ് സന്തോഷ് പാടിയിരിക്കുന്ന വണ്ടർഫുൾ ട്രാക്ക്. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ലൈഫിലെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ദാ കൂടെ ഉണ്ട്. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാൻ മനസ്സിലിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി നമുക്കൊരു വലിയ ലോഞ്ചും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ലോഞ്ചിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യമേ പറയുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് ആ സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബട്ട് ദെൻ യെസ്, സർപ്രൈസിങ് അല്ലാതെ നാളത്തെ ദിവസം നടക്കാൻ പോകുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള ഇവൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. സ്മാക് ഖത്തർ അവതരിപ്പിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഇവൻറ്റ് ആയിഷ ബിവിയാൽ ദാ ഖത്തറിൽ നടക്കാൻ പോവുകയാണ്. നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി നമ്മുടെ ICC അശോക ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള മാപ്പിളപ്പാട്ട് മാത്രമല്ല കേട്ടോ, അടിച്ചുപൊളിപ്പാട്ടും. ശരിക്കും ഈ ആയിഷ ബിവിയാൽ എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഡൗട്ട് വരുന്നത് എന്താണ്, മാപ്പിളപ്പാട്ടായിരിക്കുമോ എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ മാപ്പിളപ്പാട്ട് മാത്രമല്ല, നമുക്ക് ഒരുപാട് അടിച്ചുപൊളിപ്പാട്ടും ഡാൻസ് കളിച്ചങ്ങ് അർമാദിക്കാനുള്ള ഒരു വേദിയാണ് ICC അശോക ഹാളിലേക്ക്. നേരത്തെ എത്തിക്കോണം, കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അപ്പോൾ ആ ഒരു കാര്യമുള്ളത് കൊണ്ട് നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യമേ എത്താനായിട്ട് വിട്ടുപോരുത്. 6 മണി എന്ന് ഞാൻ പറഞ്ഞാലും ഒരു 5:30 ഒക്കെ ആകുമ്പോൾ വെന്യൂലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കണ്ണൂർ സീനത്ത് മാമിനെ കാണാനുള്ള ഒരു അവസരമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല നല്ല പാട്ടുകളും ഒരുപാട് ഡാൻസ് പെർഫോമൻസസും ഒക്കെ കൊണ്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പോകുന്ന ഒരു ദിവസമാണ് നാളെ. അപ്പോൾ നാളത്തെ ദിവസം ഇനിയിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ലിസ്റ്റ് വരാനുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മർ ക്യാമ്പും ഒക്കെ തന്നെ റെഡി ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ എവിടെ പോയി ചേരണം, ഫ്രീ ആയിട്ട് എവിടെയാണ് സമ്മർ ക്യാമ്പ് ഉള്ളത്, അതല്ല നമുക്ക് അഫോർഡബിളായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ

അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നാളത്തെ ദിവസം നമ്മൾ മാറ്റി വെച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിലേക്ക് കിടക്കുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്സ് ട്രെൻഡിങ്. യെസ്, ട്രെൻഡിങ്ങിൽ ഇപ്പോൾ പോകുന്നത് നമുക്ക് ഏറ്റവും അധികം ഡിസ്കഷനിൽ വരുന്ന വളരെ പോപ്പപ്പ് ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഇപ്പോൾ ഒട്ടുമിക്കവാറും തന്നെ നമ്മൾ സമ്മർ ടൈമിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സ്, എസ്പെഷ്യലി ഭയങ്കര ബീജ് വൈറ്റിഷ് സ്റ്റോൺസ് ഒക്കെ ഇടണം എന്ന് പറയാറുണ്ട്. അതിനൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ്, എസ്പെഷ്യലി ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ്, ബ്ലൂ, കിളിപ്പച്ച, ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് ട്രെൻഡിങ്ങിൽ വരുന്നത്. ബട്ട് ദെൻ ക്ലോത്തിൻ്റെ മെറ്റീരിയൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് മറന്നു പോകരുത്. ലിനൻ ക്ലോത്ത്സും കോട്ടൺ ക്ലോത്ത്സുമാണ് പലരും തന്നെ ധരിക്കുന്നത്. ഈ കളർഫുൾ സംഭവത്തിൻ്റെ പിന്നിൽ ഒരു ചെറിയ തിയറി കൂടിയുണ്ട്. അത് നമ്മുടെ മൈൻഡ് തിയറിയാണ്. വൈ? ബിക്കോസ് നമ്മൾ ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വർക്കിലേക്കോ ഒക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ കളർഫുൾ ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ പോസിറ്റിവിറ്റി വരുന്നു. കളേഴ്സ് എപ്പോഴും പോസിറ്റിവിറ്റിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തിറങ്ങുമ്പോൾ എക്സ്പേർട്സ് പറയുന്നത് ഇതേപോലെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ സമ്മർ ടൈമിൽ പെപ്പി ആയിട്ടുള്ള കളേഴ്സ് ഇടാനായിട്ട് മറക്കണ്ട. കിളിപ്പച്ച, മഞ്ഞ, ചോപ്പ്, ഈ കളേഴ്സ് ഒക്കെ തന്നെ ഒന്ന് വൈബ്രൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് സമ്മർ ടൈം. അപ്പോൾ ലിനൻ ക്ലോത്ത്സിൻ്റെ കൂടെ തന്നെ കോട്ടൺ ക്ലോത്ത്സ് കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ മൽ കോട്ടൺ, ഇതൊക്കെ ഈ ടൈമിൽ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഏറ്റവും അധികം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് മെറ്റീരിയൽസാണ്. അതിൽ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെൻഡിങ് അപ്ഡേറ്റുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. വെനസ്ഡേ ഒക്കെ അല്ലേ, തീർച്ചയായിട്ടും ആ ഒരു വീക്കെൻഡ് വൈബ് ഒന്ന് ഓൺ ആവേണ്ട സമയമായി വരുന്നു. നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മളൊരു വീക്കെൻഡ് നൈറ്റിലേക്കാണ് പോകുന്നത്. സോ അതുകൊണ്ട് ആ ഒരു വീക്കെൻഡ് വൈബൊക്കെ ഇതാ ഇപ്പോഴേ ഞാൻ ഓൺ ആക്കുന്നു. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: Hi, Namaskaram. I'm Manoj K. Jain.
4: Digambaran.
5: Thiranurayum Churul Moodi.
4: You are listening to
3: Radio Suno 91.7 FM.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 FM-ൽ 917 ഈവനിങ്സിന്റെ ടൈമാണ്. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയം വരുമ്പോൾ ഞാൻ ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് തീരുമാനിച്ചു. ഗൈസ്, ഞാൻ ദേ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ്.

0: സേഫ് ആൻഡ് കംഫർട്ടബിൾ മാത്രമല്ല, നമുക്കിനി ഈസ് ഓഫ് ആക്സസ്, അതായത് നമ്മൾ എയർപോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഫ് യു ഹവ് ടേക്കൺ ഖത്തർ എയർവേസ് ഫ്ലൈറ്റ്, ഖത്തർ എയർവേസും അതേപോലെ തന്നെ നമ്മുടെ ഹബന്ത് ഇന്റർനാഷണൽ എയർപോർട്ടും കൂടെ ചേർന്ന് വളരെ അധികം ഈസ് ഓഫ് ആക്സസിന് വേണ്ടി നമുക്ക് ഏത് സ്ഥലത്തും എയർപോർട്ടിനകത്ത് ട്രാവൽ ചെയ്യാൻ, അതായത് പല ഏരിയയിലും സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും ഒക്കെ വന്ന് ബോർഡിംഗ് പാസ്സൊക്കെ കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് ഭയങ്കര ഹാസലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് ത്രീ ട്രാവൽസ് കൂടെ. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് എയർപോർട്സിൽ ഒരു എയർപോർട്ടാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കംപ്ലീറ്റ് പ്രശ്നവും ഇങ്ങനെ മാറ്റാനായിട്ട് ഏറ്റവും പുതിയ ഒരു സംരംഭമാണ് ആരംഭിച്ചേക്കുന്നത് ഇൻ കൊളാബറേഷൻ വിത്ത് ഖത്തർ എയർവേസ്. ഫാസ്റ്റ് പാസ് എന്ന പേരിലാണ് ഈ ഒരു ബയോമെട്രിക് ട്രാവൽ സർവീസ് ആരംഭിക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ അവെയിൽ ചെയ്യാൻ പറ്റുന്നത് എലിജിബിൾ ആയിട്ടുള്ള പാസഞ്ചേഴ്സിന് തന്നെയായിരിക്കും. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതേപോലെ ഖത്തർ എയർവേസിനെയും കോൺടാക്ട് ചെയ്താൽ മാത്രമേ അതറിയാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു കാര്യം ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് എയർപോർട്ടിലുള്ള പല ടച്ച് പോയിൻറ്സും ഒക്കെ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഒരുപാട് വലിയ ക്യൂ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നിൽക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ. സ്പെഷ്യലി ഖത്തറിലെ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഡേറ്റ പ്രൊട്ടക്ഷനോടുകൂടി സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയാലോ. ദിസ് ഫാസ്റ്റ് പാസ് അലൌസ് ഫോർ ഓൾ ദോസ് തിങ്സ്. അതുകൊണ്ട് തന്നെ ഖത്തർ എയർവേസും ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടും കൂടി ചേർന്ന് നടത്തുന്ന ഈ ഒരു ഗംഭീരമായിട്ടുള്ള എന്താണ് സംരംഭത്തിന് ഓൾ ദ വെരി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഇനി ഇപ്പം ഈ ഒരു സംഭവം കൂടി ഉണ്ട് എന്ന് നിങ്ങളുടെ അരികിലേക്ക് ആ ഒരു അപ്ഡേറ്റ് എത്തിക്കുകയാണ്.
1: Ladies and gentlemen, please fasten your seat belts. Boarding pass. Dear passengers, have a safe and comfortable flight.
0: യെസ്, പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്നുള്ളത് ഇത് കംപ്ലീറ്റ് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് ഇപ്പോൾ അവൈലബിൾ അല്ല, പലർക്കും തന്നെ ആക്സസബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, എലിജിബിൾ ആയിട്ടുള്ള പാസഞ്ചേഴ്സിന് മാത്രമാണ് ഈ ഒരു സർവീസ് ആസ് ഓഫ് നൗ യൂസ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാത്തിനും ഒരു ട്രയൽ ആൻഡ് എറർ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫേസിലൂടെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. നമ്മളെ ഈ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. നാളെ ഒരുപാട് ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ അരികിലെത്തുന്നതായിരിക്കും വിത്ത് a lot of information on FIFA. ശരിക്കും ഇന്നത്തെ ദിവസം നമ്മൾ ഫിഫയെ ബേസ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആരോഗ്യം മറക്കണ്ട, വെള്ളം കുടിച്ചോളും, സ്റ്റേ ഹൈഡ്രേറ്റഡ്, കീപ് യുവർ സെൽഫ് പ്രൗഡ് ദാറ്റ് യു ഹാവ് എ ഗുഡ് ഹെൽത്ത്. ആ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ദെൻ നാളെ വീണ്ടും മീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു വീക്കെൻഡിലേക്ക് കടക്കാൻ പോവുകയാണ്. വീക്കെൻഡ് വിശേഷങ്ങളും വീക്കെൻഡ് പ്ലാനിങ്സും ഒക്കെ ആയിട്ട് ഞാൻ കേട്ടുമുട്ടുന്നതായിരിക്കും. ആൻഡ് വി ഹാവ് ഗോട്ട് ഒരു ബർത്ത്ഡേ വിഷസ്, ദീപ്തിക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസോടുകൂടി ഞാൻ ഇന്ന് ടാറ്റ ബൈ ബൈ പറയാം. സോ ദീപ്തി, വിഷിംഗ് യു എ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ.

അനൂപാണ് നമുക്ക് ആ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ദീപ്തി വിഷിംഗ് യു വൈകിയ വേളയിലാണെങ്കിലും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു തമിഴ് സോങ് കേട്ട് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. ആൻഡ് ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മെലഡി ട്രാക്സ് കമ്മിങ് അപ്പ് ഓൺ സുനോ മെലഡീസ്, കേൾക്കാനായിട്ട് മറക്കണ്ട. Until we meet again, this is Sandeep signing off from Kathas Happiness Frequency Radio Sonar 91.7 FM Kittagate. Kutukudam. See you all. Love you all. Take care. Bye-bye.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

91.7 FM. Qatar's favorite radio station.

जो सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: ഡിപ്രഷൻ.
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
2: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar.
4: And ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: കപ്പറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
1: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler,
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic
4: jeweler,
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic.

0: 91.7 FM.
1: Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. Mother's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।